നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 23, ജൂലൈ 7, ചൊവ്വാഴ്ച. ആദ്യമായി സുപ്രഭാതം.

0: చలి ప్రవిలసన్నిజశీర్షదేశ శ్రీవేంకటాచలపతే తవ సుప్రభాతం.
1: നിങ്ങൾ കേട്ടത് സുപ്രഭാതം. അടുത്തതായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം പകർന്ന് കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം.

0: നിങ്ങൾ കേട്ടത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം. അടുത്തതായി സദ്വചനം.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
2: അറിവ്, അത് നമ്മൾ സമ്പാദിക്കുകയും വീണ്ടും വീണ്ടും അറിവ് നേടുകയും ചെയ്യണം. എന്നാൽ അറിവിനോടൊപ്പം നമുക്കുണ്ടാവേണ്ട മറ്റൊന്നാണ് തിരിച്ചറിവ്. അറിവ് അത് വസ്തുക്കളിൽ നിന്നും വ്യക്തികളിൽ നിന്നും നമുക്ക് കിട്ടുമ്പോൾ തിരിച്ചറിവെന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. നാം അറിവുകളെ തിരിച്ചറിവുകളാക്കുന്നത് നമ്മളുടെ ഉത്തരവാദിത്വ ബോധത്തെ പ്രകടമാക്കും. നമ്മുടെ വീട്ടിൽ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിൽ കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്താലും അവൻ്റെ ശരീരത്തെ മുറിക്കാൻ മൂർച്ചയുള്ള ഒരു കത്തി നമ്മൾ കൊടുക്കാൻ അനുവദിക്കില്ല. അവൻ നിർബന്ധിച്ചാലും അവൻ എത്രമേൽ അതിനുവേണ്ടി കരഞ്ഞാലും നമ്മൾ അതൊരിക്കലും അവൻ്റെ കയ്യിൽ കൊടുക്കില്ല. കാരണം അത് നമ്മുടെ ഒരു തിരിച്ചറിവാണ്. ഈ കുഞ്ഞിൻ്റെ കയ്യിൽ ഈ കത്തി ഇരിക്കുന്നത് അവൻ്റെ ജീവിതത്തിന് അപകടമാണ് എന്നുള്ള തിരിച്ചറിവാണ്. മഹാത്മജിയുടെ വാക്കുകൾ എന്നും എല്ലായ്പ്പോഴും എല്ലാ മനുഷ്യകുലത്തിനും അത് പ്രയോജനകരമാണ്, അതൊരു മാനദണ്ഡമാണ്. ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവശുദ്ധി എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യമാണ്. അറിവ് നേടുന്നതിന് വേണ്ടിയിട്ടല്ല കുട്ടികളെ നമ്മൾ സ്കൂളുകളിലേക്ക് പറഞ്ഞു വിടുന്നത്. നമ്മൾ തന്നെ അറിവുകൾ നേടുന്നത് നമ്മൾ സ്വഭാവശുദ്ധിയുള്ളവരായിട്ട് തീരുന്നതിനാണ്. സ്വഭാവശുദ്ധി ഇല്ലാതെയാകുമ്പോൾ വിദ്യാഭ്യാസം അത് അപകടകരമാവും. ക്ലാസ് മുറികളിൽ പാഠപുസ്തകം മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്, ജീവിതമാണ് അവർ പഠിക്കുക. എങ്ങനെയാണ് പ്രകൃതിയോടും തന്നോടും മറ്റുള്ളവരോടും ഒക്കെ ഇടപെടേണ്ടത് എന്ന് പഠിക്കുകയാണ് കുഞ്ഞ്. അവൻ ഒരുമിച്ച് ജീവിച്ച് സമൂഹ സൃഷ്ടിയിൽ അവനും ഉള്ള പങ്ക് അവൻ പൂർത്തീകരിക്കുകയാണ്. വിദ്യാഭ്യാസം ഒരു നാളും അവസാനിക്കുന്നില്ല. അതായത് നമ്മളുടെ രൂപീകരണം നിരന്തരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നും നാം വിദ്യാർത്ഥികളാണ്, എന്നും നാം രൂപീകരണത്തിലാണ്. രൂപീകരിക്കപ്പെട്ടവരെന്നോ രൂപീകരിക്കപ്പെടുന്നവരെന്നോ ആ വേറുകൃത്യം നമുക്കില്ല. ഒരാൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴാണ് അവൻ അപ്പനാകാനായിട്ടുള്ള ആ അറിവ് അവനുണ്ടാവുന്നത്. അതുവരെയും താത്വികമായ ചില കാര്യങ്ങൾ അവൻ അറിയാമെങ്കിലും എന്താണ് അപ്പനാകുക എന്നുള്ളത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാകുക. അല്ലെങ്കിൽ ഒരമ്മയാകുക എന്നുള്ളത്. ഇവിടെയെല്ലാം ജീവിതം നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ അറിവുകൾ നമുക്ക് ബലമാണ്. ഈ അറിവുകൾ നമുക്ക് മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ സ്വഭാവം അല്ലെ സ്വഭാവശുദ്ധി എന്ന് പറയുന്നത് നമ്മളുടെ തിരഞ്ഞെടുപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് അവ മനസ്സിലാക്കപ്പെടുക. നമ്മുടെ മുമ്പിൽ നിരന്തരമായി ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ കടന്നു വരികയാണ്. നാം ഇത് ചെയ്യണമോ അതോ മറ്റത് ചെയ്യണമോ, ഈ ആളെ നമ്മൾ സ്വീകരിക്കണമോ അതോ മറ്റേ വ്യക്തിയെ നമ്മൾ സ്വീകരിക്കണമോ, നിരന്തരമായ തിരഞ്ഞെടുപ്പുകളാണ്. ഈ തിരഞ്ഞെടുപ്പുകളാണ് സത്യത്തിൽ നമ്മുടെ സ്വഭാവത്തെ നിർണയിക്കുന്നതെന്ന് മഹാന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വഭാവശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മളുടെ തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കാണിക്കുന്ന സൂക്ഷ്മതയാണ്. തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ പകർത്തുന്നതായ മൂല്യങ്ങളാണ്, അവയാണ് യഥാർത്ഥത്തിൽ നമ്മളെ വ്യക്തിത്വമുള്ളവരാക്കി തീർക്കുന്നത്. മഹാത്മജിയുടെ ഈ സദ്വചനം നമ്മുടെ എല്ലാ കാലഘട്ടത്തിലും അത് സത്യമായിട്ട് നിലനിൽക്കുന്നു, അത് മാനദണ്ഡമായിട്ട് നിലനിൽക്കുന്നു. അറിവിനോടൊപ്പം വേണ്ടത് സ്വഭാവശുദ്ധിയാണ്. സ്വഭാവശുദ്ധിയുള്ളവർക്ക് മാത്രമേ അറിവുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാത്തവര് അറിവുകൾ ദുരുപയോഗിക്കും. അറിവുകൾ അവർക്ക് മറ്റുള്ളവരെ നിഗ്രഹിക്കുവാനായിട്ടുള്ള വേദിയും അവസരവുമാണ്. നമ്മളാവട്ടെ സ്വഭാവശുദ്ധിയുള്ളവരായി അറിവുകൾ തിരിച്ചറിവുകളാക്കി ഒരു തലമുറയെ മുഴുവൻ വാർത്തെടുക്കുവാൻ ബദ്ധശ്രദ്ധരായി സമർപ്പിക്കപ്പെടേണ്ടവരാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 6:10 ദേവരാഗം, 6:30 സോപാന സംഗീതം, 6:45 ആകാശവാണി വാർത്തകൾ 6:55 ലോക്കൽ ജോബ്സ്, 7 ഗ്രീറ്റിംഗ് കാർഡ്സ്, 8:05 ഇന്നത്തെ പത്രവിശേഷം, 8:15 മൊഴിമുത്ത്, 9 സത്വചനം, 12:30 ആകാശവാണി വാർത്തകൾ, 12:45 ലോക്കൽ ജോബ്സ്, 12:50 ആകാശവാണി വാർത്തകൾ, 1 രുചിക്കൂട്ട്, 1:15 ചമയം, 1:30 ഗ്രാമഫോൺ, 2:30 മെഡിടോക്ക്, 3 സ്ത്രീശക്തി, 4 റേഡിയോ കഫേ, 5 കഥാസരിത് സാഗരം, 6 ദേവരാഗം, 6:30 ആകാശവാണി വാർത്തകൾ, 6:45 ലോക്കൽ ജോബ്സ്, 7 സോങ്സ് ഓൺ ഡിമാൻഡ്, 8:15 രുചിക്കൂട്ട്, 8:30 ചമയം, 8:45 ശുഭയാത്ര, 9 കരിയർ കോമ്പസ്, 9:30 നിലാമഴ, 10 മധുരഗീതങ്ങൾ.

ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന്റെ നേതൃത്വത്തിലേക്കുന്നു ദേവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാനശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

0: പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവ?
1: എന്താ പാട്ട്? മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡിയായിട്ടുണ്ട് കേട്ടോ.
2: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: റേഡിയോ മാക്ഫാസ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ധാരണാപത്രങ്ങളുടെ കൈമാറ്റത്തിനും ഇരു നേതാക്കളും സാക്ഷ്യം വഹിക്കും. തുടർന്ന് പ്രതിനിധി സംഘതല ചർച്ചകൾ നടത്തും. ഇന്തോനേഷ്യയിലെ കോംപ്ലക്സ് പാർലമെന്റ് റിപ്പബ്ലിക്കിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്ത്യൻ പ്രവാസികളുമായി അദ്ദേഹം സംവദിക്കും. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലെ ശക്തിപ്പെടുത്താനും സന്ദർശനം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ഡോ ശ്യാമപ്രസാദ് മുഖർജി മഹാനായ ദേശസ്നേഹിയും

ഗാന്ധിജിയുടെ 125-ാം ജന്മവാർഷികം രണ്ട് വർഷത്തെ പരിപാടികളോടെയാണ് ഗവൺമെന്റ് ആഘോഷിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ ഐക്യത്തിനും

അറിയിച്ചു. ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹവുമായും വിദേശകാര്യമന്ത്രി സംവദിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂപീകരിച്ച മന്ത്രാലയം സഹകരണ മേഖലയെ ആധുനികവും സുതാര്യവും സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതവും മത്സരക്ഷമവുമായ ഒന്നാക്കി മാറ്റിയെന്നും അമിത്ഷാ പറഞ്ഞു. സഹകരണ മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ തിരിച്ചറിയുകയും അവ പരിഗണിക്കുന്നതിനും മേഖലയുടെ വികസനത്തിനുമായി സമഗ്ര കർമ്മപദ്ധതി തയ്യാറാക്കുകയും മുഴുവൻ സംവിധാനത്തെയും ആധുനികവൽക്കരിക്കുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി. ഏകദേശം 4.5 ബില്യൺ ഡോളർ

നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. നിയോലി 10 years ഓഫ് ട്രസ്റ്റ്, 10 years ഓഫ് എക്സലൻസ്. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ ഇന്നും മുൻനിരയിൽ വെക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: പുത്തും ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാല നര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. പ്രിയപ്പെട്ട നമ്മുടെ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ആർ ജെ അമൃത കാർത്തിക. അപ്പൊ അങ്ങനെ ഒരു ദിവസം കൂടി വന്നിരിക്കുകയാണല്ലേ. ഓരോ ദിവസങ്ങളും എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ഒന്നും നിശ്ചയിക്കാൻ പറ്റില്ല അല്ലേ. ചില ദിവസങ്ങൾ നമുക്ക് വളരെ മനോഹരമാക്കാൻ പറ്റും, ചിലതൊക്കെ നമ്മളറിയാതെ പോലും ചില സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമായിരിക്കും. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവിലാണ് നമ്മൾ വിജയിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു ദിവസത്തെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ദിവസങ്ങളെ ഏറ്റവും മനോഹരമാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പം ഇന്ന് ജൂലൈ 7, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഓരോ ദിവസത്തെയും എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകതകളുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ദാ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ലോക ചോക്ലേറ്റ് ദിനമാണ്. കുട്ടികൾക്ക് മാത്രമല്ല അല്ലേ, നമ്മൾ മുതിർന്നവർക്കാണെങ്കിൽ പോലും ചോക്ലേറ്റിനോട് ഒരു ഇഷ്ടമാണ്. ചോക്ലേറ്റിൻ്റെ ചരിത്രത്തെയും സ്വാധീനയും ഓർമ്മിപ്പിക്കുന്നതിനായി ലോകമെമ്പാടും ഈ ഒരു ദിവസം ആഘോഷിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ചില ഇഷ്ടങ്ങൾ നമ്മൾ വിചാരിക്കും കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അവർക്ക് മാത്രമുള്ളൊരു അവകാശമാണോ എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലേ. ഈ ചോക്ലേറ്റ് എന്നൊക്കെ പറയുന്ന കാര്യം നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ലോക ചോക്ലേറ്റ് ദിനമാണ്. അങ്ങനെ ദാ ഇന്നത്തെ ഈ ഒരു ദിവസം, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 4:59 ആയിരിക്കുകയാണ്. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ അറിയിക്കാനായിട്ട് വിളിക്കാം. ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് വിളിക്കേണ്ട നമ്പർ 0469-2730-333, 0469-2730-333. ഒപ്പം വാട്സപ്പ് നമ്പറിലേക്കും ആശംസകൾ അറിയിക്കാം. 9495-7330-333. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിരിക്കുകയാണ്. അത് ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഹലോ, കുമാരി ആണി.
0: ആ കുമാരി ചേച്ചി,
1: കോള് കിട്ടിയത് ഞാൻ ലോട്ടറി അടിച്ചതിന് തുല്യമാ.
0: ഓക്കെ ചേച്ചി, പറഞ്ഞോളൂ, ഇന്ന് ആശംസ ആർക്കാണ്?
1: അതെ, ഇന്നലെ ഞാൻ ഒരുപാട് വിളിച്ച് കിട്ടിയില്ല. നമ്മളെ ദീപമോളുടെ ബർത്ത്ഡേ അല്ലായിരുന്നു?
0: അതെ അതെ അതെ.
1: ആ മൂക്കും പിന്നെ ഇന്നലെ കൊറേ പേരെ പറഞ്ഞായിരുന്നു, രാധാമണിയോ അങ്ങനെ അതെ കൊറേ പേരെ പറഞ്ഞായിരുന്നേ. എല്ലാവർക്കും ഒരു നല്ല ആശംസ. ഇന്നലെ പറഞ്ഞവർക്ക് ഇന്ന് പറയാനിരിക്കുന്നവർക്കും മൂക്കും നമ്മുടെ മാസ്റ്റേഴ്സിലെ എല്ലാവർക്കും നമ്മുടെ കൂട്ടുകാർക്കും കൂട്ടുകാരന്മാർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ആശംസ.
0: ഓക്കെ ചേച്ചി, ഓക്കെ. അപ്പോ കുമാരി ചേച്ചിക്കും ഫാമിലിക്കും ഞങ്ങളുടെ വക എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. ഓക്കെ, കുമാരി ചേച്ചിയാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. നമുക്ക് ആദ്യത്തെ ഒരു മെസ്സേജിലേക്ക് പോകാം. ആദ്യം ഇവിടെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ്. ആടിയുലയുന്ന മരത്തെ വീഴാതെ പിടിച്ചുകെട്ടാൻ അതിനേക്കാൾ ഉറപ്പുള്ള മറ്റൊരു മരം വേണം. മനസ്സും അതുപോലെയാണ്. ആടിയുലയുമ്പോൾ സ്നേഹത്തിന്റെ ഉറപ്പുള്ള വടം കൊണ്ട് തന്നിലേക്ക് ചേർത്ത് വലിച്ചു കെട്ടാൻ തയ്യാറുള്ള ഒരു മനുഷ്യൻ ഒപ്പമുണ്ടാകണം. അങ്ങനെ ഒരാളെ കണ്ടെത്താൻ ചിലപ്പോൾ ഒരുപാട് അലയേണ്ടി വരും. ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരാൾ നമ്മളിലേക്ക് കടന്നു വന്നു എന്നും വരാം. ശുഭദിനം നേരുന്നു സുലൈ അയിനിക്കോട്. അപ്പോൾ സുലൈ ചേട്ടാ, നല്ലൊരു മെസ്സേജ്. സുലൈ ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. രാജപ്പൻ ചേട്ടന്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഓർമ്മകൾ സമ്മാനിക്കുന്ന ചില നിമിഷങ്ങൾ വളരെ അമൂല്യങ്ങളാണ്. കാരണം ആ ഓർമ്മകളാണ് നാം ഒരാളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കി തരുന്നത്. ഒത്തിരി സ്നേഹത്തോടെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് രാജപ്പൻ പാലപ്പുറ, രാജപ്പൻ ചേട്ടന്റെ മെസ്സേജാണ് വായിച്ചത്. രാജപ്പൻ ചേട്ടനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ് നമ്പറു.
0: ഗുഡ് മോർണിംഗ്. സിറാജി ചേട്ടനാണോ? വിശേഷം ഒന്നുമില്ല ചേട്ടാ, ഇങ്ങനെ പോകുന്നു, നന്നായിട്ട് പോകുന്നു. പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്?
2: ഞാന് തൊണ്ടവേദനയും പനിയൊക്കെ ആയിട്ട് റെസ്റ്റിലായിരുന്നു. ഞാൻ ആശംസ പറഞ്ഞു, പക്ഷെ പെട്ടെന്ന് കോള് കണക്ട് ആയപ്പോ ദീപക്ക് മാത്രം ആശംസ പറഞ്ഞു വെച്ചു, അത് പറയാൻ മറന്നുപോയി.
0: അപ്പൊ
2: നമ്മുടെ അപ്പുകുട്ടൻ ഈ വൈകിയ വേളയില് എന്റെ ഹൃദയം നിറഞ്ഞ 1000 ജന്മദിനാശംസകൾ അറിയിക്കണം. പിന്നെ അതുപോലെ ഇന്ന് മറ്റ് വിശേഷങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നേരുന്നു.
0: ഓക്കേ,
2: പ്രിയപ്പെട്ട സൗഹൃദവാണിയിലെ സുഹൃത്തുക്കൾക്കും അതുപോലെ അമൃതക്കും ഒക്കെ നല്ലൊരു ദിവസാവട്ടെ എന്ന് ആശംസിക്കുന്നു.
0: താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ ചേട്ടനും ഫാമിലിക്കും ഞങ്ങളുടെ വകയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നു കേട്ടോ.
2: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ ഓക്കെ. അപ്പൊ വയനാട്ടിൽ നിന്നും സിറാജിയേട്ടനാണ്. സിറാജിയേട്ടൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷീബചേച്ചിയുടെ മകന്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പൊ അന്ന് പറയാൻ പറ്റിയില്ല, അപ്പൊ അത് ഇന്ന് അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ ആദ്യത്തെ പാട്ടിലേക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ അറിയിക്കാൻ വിളിക്കാം ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക്.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർ ജെ അമൃത കാർത്തിക. അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരാണ്? ഓക്കെ ചേട്ടാ, പറഞ്ഞോളൂ. ഇന്ന് ആശംസ ആർക്കാണ്?
1: ഇന്ന് ആശംസ പിന്നെ സുനില മലപ്പുറം കരിവാരക്കുണ്ട്, പിന്നെ മായ, ടി മുഹമ്മദ് വടക്കേവാനൂര്, പിന്നെ റേഡിയോ കേൾക്കുന്നവര് ഞങ്ങളിവിടെ തിരുവല്ല എഫ്എം റേഡിയോ കേൾക്കുന്നവര് കൃഷ്ണകുമാരിയുണ്ട് പരുന്താപ്പള്ളിയില്, അവരെ എനിക്ക് അറിയത്തില്ല. പിന്നെ കുമരകൻ ടീം പറഞ്ഞു പരിചയമുള്ളതാ, പിന്നെ അവർക്കും പിന്നെ കുമരകൻ ടീമായിരിക്കും.
0: ഓക്കെ ഓക്കെ ശരി. അപ്പോ ഓക്കെ, അപ്പൊ അൻസാർ ചേട്ടനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, അപ്പൊ അൻസാർ ചേട്ടനാണ് കരുനാഗപ്പള്ളിയിൽ നിന്ന് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അടുത്ത മെസ്സേജിലേക്ക് ഇതാ നമുക്ക് പോകാം. അഷ്റഫ് ഏട്ടന്റെ മെസ്സേജാണ്. നമ്മുടെ സ്വന്തം കഴിവുകളെ സ്വയം മനസ്സിലാക്കി ജീവിക്കുന്നവർ ശ്രദ്ധിക്കുക. എത്ര ബലഹീനതയുണ്ടെങ്കിലും നമ്മുടേതായ കഴിവുകൾ മനസ്സിലാക്കുക. പല കാര്യങ്ങളും മറ്റുള്ളവർ ചെയ്യുന്നത് പോലെയോ അതിനേക്കാൾ മനോഹരമായോ ചെയ്യുവാൻ ശ്രമിക്കുക. ഇന്ന് വിശേഷ ദിനങ്ങളിൽ ആഘോഷിക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും 1000 ആശംസകൾ നേരുന്നു ടി അഷ്റഫ് വെസ്റ്റ് കൈപ്പുറം. അഷ്റഫിനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങളും നേരുകയാണ്. അടുത്ത കോളറുണ്ട്. ഗുഡ് മോർണിംഗ്, നമസ്കാരം. പറയൂ രാജ് ചേട്ടാ, ഇന്ന് ആശംസ ആർക്കാണ്? ഓക്കെ, ആ എന്താണ് ഇന്ന്, എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഇന്ന് അല്ലേ സ്പെഷ്യൽ ആയിട്ട് വൈഫിനൊന്ന് ഒരു ആശംസ അറിയിക്കാന്ന് വിചാരിച്ചു അല്ലേ?
2: സന്തോഷം.
0: ഓ, ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നോ? ആ ശരി, അപ്പോ ബിലേറ്റഡ് ആനിവേഴ്സറി ആശംസകൾ ഞാൻ നേരുന്നു കേട്ടോ എന്റെ വക. പിന്നെ ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ശരി, അപ്പൊ ചേട്ടനും ചേട്ടന്റെ ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. ഓക്കെ, അപ്പോ നമ്മുടെ രാജു ചേട്ടനാണ് തോട്ടപ്പുഴയിൽ നിന്ന് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. ആശംസകൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞത് വൈഫിനാണ് കേട്ടോ, വൈഫ് ഓമനി ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്. അടുത്ത മെസ്സേജ് നമ്മുടെ വിജയമ്മ ചേച്ചിയുടേതാണ്. ജീവിതം ഒരു പുസ്തകമാണ്, സ്നേഹത്തെയും വേദനകളെയും തുന്നിക്കൂട്ടി നെയ്തെടുത്ത അനുഭവങ്ങളുടെ പേജുകളാൽ നിറഞ്ഞൊരു പുസ്തകം. ചില അധ്യായങ്ങൾ കണ്ണുനീരിൽ നനഞ്ഞതായിരിക്കും, ചിലത് ചിരിയാൽ നിറഞ്ഞതായിരിക്കും. എന്നാലും ഓരോ പേജിലും ഒരു പാഠമുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്, ഒരു കഥയുണ്ട്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വിജയമ്മ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അല്ലേ, ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ മാത്രമല്ല അല്ലേ, സങ്കടങ്ങളും അതിൽ വരും. പക്ഷെ അതിൽ നിന്നുമൊക്കെ നമ്മളൊരു ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അവയൊക്കെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക അല്ലേ, അതൊക്കെ ഓരോ അനുഭവങ്ങളാണ്. യെസ്, അപ്പോൾ വിജയമ്മ ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഗുഡ് മോർണിംഗ്. ആഹാ, വിജയമ്മ ചേച്ചിയാണോ? ആ ചേച്ചിയുടെ മെസ്സേജ് ആണ് ഇപ്പോ വായിച്ചത്, പറഞ്ഞോളൂ. ഇന്ന് ആശംസ ആർക്കാണ്? ഹലോ ഹലോ ഹലോ. എനിക്ക് തോന്നുന്നു എന്തോ റേഞ്ച് ഇഷ്യൂ ആയിരിക്കാം, കട്ടായിപ്പോയി. യെസ്, അപ്പൊ നമുക്ക് അനിൽ ചേട്ടന്റെ ഒരു മെസ്സേജിലേക്ക് പോകാം. ഒന്നും നേടിയില്ലെന്ന പരാതിയേക്കാൾ വലുതാണ് ഇത്രയും തകർന്നിട്ടും ഞാൻ അതിജീവിച്ചു എന്ന തിരിച്ചറിവ്. ശുഭദിനം നേരുന്നു. ഹായ് അമൃത കാർത്തികുട്ടി, ഗുഡ് മോർണിംഗ്. ദീപക്കുട്ടി, അപ്പൂസ്കുട്ടി, റേഡിയോ ഫാമിലി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അനിൽ ചേട്ടൻ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അനിൽ ചേട്ടാ, അനിൽ ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
0: ആ അറിയില്ല എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഒന്നും ഞാൻ ഹലോ ഹലോ വെക്കുന്നുണ്ട്, പക്ഷെ ചേച്ചി ഒന്നും പറയുന്നില്ലായിരുന്നു.
3: ഞാനും പറയുന്നുണ്ടായിരുന്നു, എനിക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഇന്നലെ നമ്മുടെ മീഡിയയുടെ നമ്മുടെ ദീപകുട്ടിയുടെ പിറന്നാളല്ലായിരുന്നു? അന്നേരം വിളിച്ചിട്ട് കിട്ടിയില്ല. ദീപമോൾക്ക് 1000 ജന്മദിനാശംസകൾ ഞാൻ നേരുന്നു, എല്ലാ സ്വഭാവികളോടും കൂടെ 1000 ആരോഗ്യത്തോടെ ഈശ്വരന്റെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ വെഡിങ് ആനിവേഴ്സറി നടത്തിയ ആഘോഷിച്ച രാജൻ ഓമന ദമ്പതികൾക്കും പിന്നെ നല്ലൊരു ആശംസ ആയിരുന്നു. ഇന്നലെ വെഡിങ് ആനിവേഴ്സറി, പിറന്നാള്, അങ്ങനെയുള്ള എല്ലാവർക്കും ഇന്ന് എന്തോ വിശേഷങ്ങൾ ഉണ്ടാവും, നല്ല വിശേഷങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം നല്ലൊരു ആശംസ ആയിരുന്നു. നമ്മുടെ ലിസി പോയി, നമ്മുടെ ഗീതാ രവീന്ദ്രൻ, അവരുടെയൊക്കെ ശബ്ദം കേട്ടു ഒരുപാട് നാളായി. നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും റേഡിയോ ഫ്രണ്ട്സ് കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും എല്ലാവിധ നന്മയും ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു മക്കളെ. നമ്മുടെ സ്വരാജ് വയനാടിന് പ്രത്യേകിച്ച് ഒരു ആശംസ നൽകുന്നു. അസുഖം ഒക്കെ മാറി ഇതൊക്കെയായിട്ട് വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഷീലയ്ക്കും എല്ലാവർക്കും, മോൾക്കും ബാക്കിയുള്ള എല്ലാ ആർജിയന്മാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മക്കളെ.
0: താങ്ക് യു വിജയമ്മ ചേച്ചി. അപ്പൊ വിജയമ്മ ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ, ചേച്ചിക്കും ഫാമിലിക്കും. ഓക്കെ
3: ഓക്കെ, താങ്ക് യു മോളെ.
0: വിജയമ്മ ചേച്ചിയാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. നമസ്കാരം റേഡിയോ മാക്ഫാസ്റ്റ്, ഇന്നത്തെ വിഷസ് സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാ ശ്രോതാക്കൾക്കും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഷംസുദ്ദീൻ ചേട്ടൻ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്നു ആ ഒരു ആശംസകൾ. അങ്ങനെ സമയം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 7 മണി കഴിഞ്ഞ് 22:29 ആയിട്ടുണ്ട്. വിളിക്കാം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ ഗ്രീറ്റിംഗ് കാർഡ്സിലൂടെ അറിയിക്കാനായിട്ട്. 04992730333, അതുപോലെ വാട്സപ്പ് നമ്പർ ഉണ്ട്, നമ്പറിലേക്ക് ആശംസകൾ മെസ്സേജിലൂടെ അറിയിക്കാം. 9495730333. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോയിട്ട് ഓടിയെത്താം. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോൺ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: യെസ്, അപ്പതാ അര മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ. വേഗം വേഗം സമയം ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോ മറക്കാതെ തന്നെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ അറിയിക്കാനായിട്ട് വിളിച്ചുള്ളൂ കേട്ടോ. അത് നേരിട്ടും വിളിക്കാം ഗ്രീറ്റിംഗ് കാർഡ്സിൽ നമുക്ക്, അതുപോലെ നിങ്ങൾക്കറിയാം മെസ്സേജിലൂടെയും ആശംസകൾ അറിയിക്കാം. അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്, നമസ്കാരം, ആരാണ്? ഗുഡ് മോർണിംഗ്. ലില്ലിക്കുട്ടി ചേച്ചിയാണോ? ഓക്കേ, പറഞ്ഞോളൂ, ഇന്ന് ആശംസ ആർക്കാണ്?
1: ആശംസ എന്റെ ആങ്ങളയുടെ മകള് സുബിയ മോള്. കഴിഞ്ഞ ദിവസം പ്ലസ് ടു പാസ്സായിരുന്നു അവളെ. ചെങ്ങന്നൂര് ബി എഡ് കോളേജില് ബി എ മ്യൂസിക്കിന് ഇന്നലെ പോയി ചേർന്നു. അവളെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. അപ്പോ ഇത്രയും ദിവസം അമ്മത്തിന്റെയും അമ്മയുടെയും കൂടെ നിന്ന് വളർന്ന കുട്ടി പെട്ടെന്ന് ഹോസ്റ്റലിൽ പോകുമ്പോ എല്ലാവർക്കും വിഷമമാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ പിരിഞ്ഞു മാറി നിൽക്കുന്നത്. അപ്പൊ സന്തോഷകരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സുബിയ മോൾക്ക് പ്രത്യേക ഒരാശംസ അറിയിക്കുന്നു.
0: സുധിയാണോ പേര്? എന്താണ്?
1: സുബിയ.
0: ഓക്കെ, ശരി.
1: അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ. ഇന്നത്തെ വിശേഷ ദിവസങ്ങളുള്ള എല്ലാവർക്കും ഒരാശംസ.

ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഉയർച്ചകൾ ഉണ്ടാവട്ടെ. ലില്ലിക്കുട്ടി ചേച്ചിക്കും ഫാമിലിക്കും പ്രത്യേക ആശംസകൾ നേരുന്നു. ഓക്കെ ഓക്കെ. ലില്ലിക്കുട്ടി ചേച്ചിയാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ്. സ്നേഹമുണ്ടെങ്കിൽ ഒന്നും നമുക്ക് ഭാരമായി തോന്നില്ല, സ്നേഹമില്ലെങ്കിൽ എല്ലാം ഭാരമായി തോന്നും. മടുക്കുവോളം ആവരുത്, മരിക്കുവോളം ആവണം എല്ലാ ബന്ധങ്ങളും. ശുഭദിനം നേരുന്നു എല്ലാവർക്കും. സുപ്രഭാതം, ശുഭദിനം. നാരായണൻ നായർ. നാരായണ ചേട്ടാ, നാരായണ ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. അപ്പോൾ മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ എന്നും ആശംസിക്കുന്നു ചേട്ടനും ഫാമിലിക്കും. വിജി ചേച്ചിയുടെ മെസ്സേജ്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറച്ച് ചോക്ലേറ്റ് അല്ലേ, ക്യാൻഡീസ് ഇതൊക്കെ അതാ ഇങ്ങനെ അയച്ച്, അതിൻ്റെ പിക്ചറൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് ചോക്ലേറ്റ് ദിനം ആയതുകൊണ്ടാണോ? ഓക്കെ. അപ്പോൾ വിജി ചേച്ചി, വിജി ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ഹാപ്പി ചൊവ്വാഴ്ച, ഇന്ന് ജൂലൈ 7. നല്ല സുഹൃത്തുക്കൾ നക്ഷത്രങ്ങളെ പോലെയാണ്, എപ്പോഴും കാണണമെന്നില്ല, പക്ഷേ അവർ എപ്പോഴും കൂടെയുണ്ട്. ഗുഡ് മോർണിംഗ്. ഹായ് റേഡിയോ മാക്ഫാസ്റ്റ്, മോളിസേ ഗുഡ് മോർണിംഗ്. മോളെ, ഇന്ന് ബർത്ത്ഡേ ഉള്ള എല്ലാവർക്കും ജന്മദിന ആശംസകൾ നൽകുന്നു. സൗഹൃദവാണിയിലെ എല്ലാ ചങ്കുകൾക്കും പിന്നെ മാക്ഫാസ്റ്റിലെ എല്ലാവർക്കും, അപ്പൂസിനും അമ്രൂസിനും ദീപൂസിനും സിറാജിനും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസകൾ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചേച്ചി ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അമ്പിളി ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഈ ഒരു സമയം അറിയിക്കുകയാണ് കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ഗുഡ് മോർണിംഗ് റേഡിയോ മാക്ഫാസ്റ്റ്. മനോഹരമായ കാഴ്ചകൾ ഒത്തിരി ഉണ്ടാകാം, എന്നാൽ മാറ്റമില്ലാതെ കൂടെയുള്ള മനുഷ്യരോളം മനോഹരമായി മറ്റൊന്നില്ല. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകളും നന്മകളും നേരുന്നു. ഒപ്പം സൗഹൃദവാണിയിലെ കൂട്ടുകാർക്കും നമ്മുടെ പ്രിയ കൂട്ടുകാർക്കും ശുഭദിന ആശംസകൾ നേരുന്നു. പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ. മുഹമ്മദ് ഏട്ടാ, മുഹമ്മദ് ഏട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നല്ല ദിവസങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങനെ ആശംസകളൊക്കെ മെസ്സേജിലൂടെയൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മറക്കാതെ തന്നെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതൊക്കെ കാതോരം എത്തിക്കാൻ ഇന്ന് ഗ്രീറ്റിംഗ് കാർഡ്സിലുള്ളത് ആർ ജെ അമൃത കാർത്തിക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു സോങ് കേട്ടിട്ട് ഓടിയെത്താം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ് 90.4 ലൂടെ

0: ചെന്നൈയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ഓക്കേ, അപ്പതാ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. അത് ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
1: ഹലോ.
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആരാണിത്?
1: ഞാന് ദൂരേ നാട്ടിൽ വന്ന ഒരു അന്ന ചേച്ചിയാ.
0: അന്ന ചേച്ചി. ഓക്കേ, നാട്ടിൽ വന്നിട്ട് നമ്മുടെ നദിറത്തയുടെ അല്ലേ അവിടെ
1: പോയി
0: അത് ഫോട്ടോസ് ഒക്കെ കണ്ടിരുന്നു. ഓക്കേ ചേച്ചി, സന്തോഷം.
1: യാത്രയായിരുന്നു, മറക്കാൻ പറ്റാത്ത ഒരു യാത്രയായിരുന്നു.
0: യാത്രയായിരുന്നു. പിന്നെ ആശംസ ആർക്കാണ്?
1: ഇന്ന് പ്രത്യേകിച്ച് ആശംസയൊന്നുമില്ല. ചോക്ലേറ്റ് ദിനമല്ലേ?
0: ആ അതെ.
1: അമൃതക്കുട്ടി, അപർണക്കുട്ടി, ദീപക്കുട്ടി മൂന്ന് പേരും ചോക്ലേറ്റ് പോലെ സംസാരിക്കുന്ന മൂന്ന് പേർക്ക് ഒരു നല്ല ആശംസ.
0: ഓക്കേ, താങ്ക് യു സോ മച്ച്. പിന്നെ ഇത്രേ
1: ഉള്ളൂ. എല്ലാ ശ്രോതാക്കൾക്കും എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ.
0: ഓക്കേ ചേച്ചി, താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പൊ അന്ന ചേച്ചിക്കും ഫാമിലിക്കും ഞങ്ങളുടെ വകയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഓക്കെ, ഓക്കെ. അന്നചേച്ചിയാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അടുത്ത മെസ്സേജ്: ഇരുട്ട് എത്ര ആഴമുള്ളതായാലും ഉദയം തടയാൻ കഴിയില്ല. നല്ലൊരു ദിവസം ആശംസിക്കുന്നു, ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആബിദ അല്ലേ? ഓക്കെ, ആബിദ ആണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ദിവസത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ ആബിദയ്ക്കും. ഓക്കെ, അടുത്ത മെസ്സേജ് രേഖ ചേച്ചിയുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അമൃതകുട്ടിയെ, ഇന്നലെ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. ആശംസകൾ അറിയിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. സ്പെഷ്യലായിട്ട് എൻ്റെ കാതോരം ഗ്രൂപ്പിന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്നും ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രേഖ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ രേഖ ചേച്ചി, ഇന്നലെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നല്ലേ? ഇന്നലെ ഒരുപാട് ഒരുപാട് നല്ല വിശേഷ ദിവസങ്ങളുള്ള ഒരു ദിവസം കൂടിയായിരുന്നു അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ മോൾക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് നേരുന്നു. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരട്ടെ, ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ സാധിക്കട്ടെ കേട്ടോ. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. അടുത്ത മെസ്സേജ്: ഗുഡ് മോർണിംഗ് അമൃത, ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും നല്ലൊരു ദിവസത്തെ ആശംസകൾ നേരുന്നു. മാക്ഫാസിലെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തെ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി ബാബു, മിനി ചേച്ചിയാണ് കേട്ടോ. മിനി ചേച്ചി, മിനി ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് ചേച്ചിക്കും ഫാമിലിക്കും. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ഗുഡ് മോർണിംഗ് അമൃത, അമൃത പ്രോഗ്രാം ചെയ്യുമ്പോൾ ഭാവഗായകന്റെ ഒരു ഗാനമെങ്കിലും കേൾപ്പിക്കാറുണ്ട്. ഇന്നും ആ പതിവ് തെറ്റിക്കാതെ അറിയാതെ അറിയാതെ എന്ന ഗാനം ഉൾപ്പെടെ നല്ല നല്ല ഗാനങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമൃതയ്ക്കും കൂടാതെ ദീപയ്ക്കും അപർണയ്ക്കും പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനം നേരുന്നു. സ്നേഹപൂർവ്വം ആന്റണി കടവന്ത്ര. താങ്ക് യു ആന്റണി ചേട്ടാ. ആന്റണി ചേട്ടനും ഫാമിലിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നേരുന്നു കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ശുഭദിനം അമൃത മോളെ. ഓക്കെ, ശുഭദിനം അമൃതമോളെ. എൻ്റെ കാതോരം ഗ്രൂപ്പിലെ പ്രിയ കുട്ടികൾക്കെല്ലാം വേണ്ടിയും അനിലിനും സാജനും സജിനുവിനും പിന്നെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. റേഡിയോ ടീമിനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുഷ്പ പൊടിയാടി, പുഷ്പ ചേച്ചിയുടെ മെസ്സേജാണ്. ഓക്കെ, താങ്ക് യു പുഷ്പ ചേച്ചി. എല്ലാം ഒരു നിയോഗമാണ്. എവിടെ നിന്നോ വന്ന് എങ്ങോട്ടോ പോകുന്നവർ, ആ വഴിയിൽ ഇടയ്ക്ക് കണ്ടുമുട്ടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്തിനു വേണ്ടി ആ ചോദ്യത്തിന് ചിലപ്പോൾ ഉത്തരം കാണില്ല, അതാണ് ജീവിതം. സ്നേഹപൂർവ്വം ശുഭദിനം നേരുന്നു. നമ്മുടെ പുഷ്പചേച്ചിയാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. പുഷ്പചേച്ചി, പുഷ്പചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് പോവുകയാണ്. ഏറ്റവും നല്ല സമയത്തിനായി ആരും കാത്തിരിക്കരുത്, കാരണം അങ്ങനെ ഒരു സമയം വരില്ല. മുന്നിലുള്ള സമയത്തെ നല്ലതാക്കുക. ശുഭദിനം നേരുന്നു മനോജ് ഇരവിപേരൂർ. മനോജ് ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നല്ല ദിവസങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്ത മെസ്സേജ്: ഗുഡ് മോർണിംഗ് അമൃതകുട്ടി, ഞാൻ കുമരകത്ത് നിന്നും ഷീബ കുമരകം. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസകൾ നേരുന്നു. ലില്ലിക്കുട്ടി പറഞ്ഞു സുബിയാമോൾക്ക് നല്ലൊരു ആശംസ നേരുന്നു. സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും, ബുഷ്രയ്ക്കും ഫാമിലിക്കും, ലക്ഷ്മിപ്രിയ, വിജയമ്മ ചേച്ചി, കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു കിടക്കാച്ചി ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷീബ ചേച്ചി മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ഷീബ ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
2: സുഭദ്ര
0: ചേച്ചി പറയുന്നു. ആശംസ ആർക്കാണ്? എനിക്ക് കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ല. റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ. കുറയ്ക്കണേ. ഓക്കെ, പറഞ്ഞു.
2: പിന്നെ നമുക്ക് ഇവിടെ ഭർത്താവ് ഒക്കെ തുടങ്ങുന്നില്ല.
0: ഓക്കെ ഓക്കെ ഓക്കെ. ശരി ശരി. അപ്പോ സുഭദ്ര ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്.
2: ഓക്കെ
0: ശരി. അപ്പൊ സുഭദ്ര ചേച്ചിയാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. ഇനി നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം അടുത്ത ആശംസയിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: യേശവോ അങ്ങനെ പാട്ടുകളും അതുപോലെ വിശ്വസും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 56 മിനിറ്റും 26 സെക്കൻഡും ആയിട്ടുണ്ട്. ഗ്രീറ്റിംഗ് കാർഡ്സ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് അമൃത, അമൃതയുടെ അവതരണത്തിലെ നിഷ്കളങ്കത എന്ന് നിലനിൽക്കട്ടെ. ശുഭദിനം നേരുന്നു ശ്രീധരൻ അവണൂർ. ഓക്കെ, അപ്പൊ ശ്രീധരൻ ചേട്ടാ, ശ്രീധരൻ ചേട്ടന് നല്ലൊരു ദിവസത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അമൃതമോളെ, സോങ് സെലക്ഷൻ സൂപ്പർ, സോങ്സ് വെച്ചു തരുന്ന ആൾക്കൊരു ഹായ്. പുഷ്പപൊടിയാടി ഇവിടെ വെച്ചു തരാൻ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ തന്നെയാണ് സോങ്സ് സെലക്ട് ചെയ്യുന്നതും വെക്കുന്നതും. പുഷ്പ ചേച്ചി, ഓക്കെ, ചേച്ചിക്ക് ഒരിക്കൽ കൂടി ആശംസകൾ. ഗുഡ് മോർണിംഗ് അമൃതമോളെ, നല്ലൊരു ദിനം ശുഭദിനം നേരുന്നു. എന്റെ കാതോരം സുന്ദരിമണികൾക്ക് ആശംസകൾ നേരണേ. ലില്ലിക്കുട്ടി പറഞ്ഞ മോൾക്ക് ആശംസ നേരുന്നു. അതുപോലെ അമൃതമോൾക്കും പ്രസന്നൻ ചേട്ടൻ, റീത്ത രാജു, ലിസി നാരായണൻ ചേട്ടൻ, രാജപ്പൻ ചേട്ടൻ, വിജമ ചേച്ചി, സിറാജ്, സുരേഷ്, ഓദ്ര കുമാരി, ബാക്കി എല്ലാ കൂട്ടർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗീത ചേച്ചിയാണ് മെസ്സേജ് ചെയ്തത്. ഗീത ചേച്ചിക്കും ഫാമിലിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ അറിയിക്കുന്നു. നമസ്കാരം മാക്ഫാസ്റ്റ്, എല്ലാ ശ്രോതാക്കൾക്കും, പ്രിയ മാക്ഫാസ്റ്റിനും, ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എല്ലാ ചങ്സിനും നല്ലൊരു മഴയുള്ള പൊൻപുലരി അങ്ങ് നേരുന്നു. ഫോർട്ട് കൊച്ചി കുടുംബത്തിൽ നിന്നും ജയങ്കർ സലിത, ശ്രീനന്ദ. ഓക്കെ, അപ്പോൾ ജയങ്കറേടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നേരുന്നു. അങ്ങനെ ലാസ്റ്റ് ലക്കി കോളറിലേക്ക് പോവാണ്. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
1: ഗുഡ് മോർണിംഗ്, നമസ്കാരം.
0: ആ ഗുഡ് മോർണിംഗ് രാജൻ ചേട്ടാ, പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്? ഓക്കെ, അപ്പോ രാജൻ ചേട്ടനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ.
1: ഓക്കെ,
0: അപ്പൊ ഇന്നത്തെ ആശംസ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആർജി അമൃത കാർത്തിക. അപ്പൊ എല്ലാവർക്കും മുന്നോട്ട് നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല നിമിഷങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലത് കാണാനും, നല്ലത് കേൾക്കാനും, നല്ലത് പ്രവർത്തിക്കാനും, നല്ലത് ചിന്തിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ പത്രവിശേഷങ്ങളിലൂടെ വീണ്ടും ഒത്തുചേരാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 8 o'clock. Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വെക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: റേഡിയോ മെക്വാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
2: നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർജെ അമൃത കാർത്തിക. ജീവനക്കാർക്ക് ഓണസമ്മാനമായി 2% ക്ഷാമബത്ത അനുവദിക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഓഗസ്റ്റിലെ ശമ്പളത്തിനൊപ്പം ഈ തുക നൽകുമെന്നാണ് വിവരം. ഓഗസ്റ്റ് അവസാന ആഴ്ചയാണ് ഓണം. അതിനാൽ ആ മാസത്തെ ശമ്പളം നേരത്തെ നൽകേണ്ടിവരും. ഷിഗെല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നതുമൂലമുണ്ടാക്കുന്ന അണുബാധയാണ് ഷിഗെല്ല രോഗം. വയറിളക്കം, ഛർദി എന്നിവയാണ് പ്രധാന ലക്ഷണം. കുടലിന്റെ ആവരണത്തെ ബാക്ടീരിയ ബാധിക്കുകയും അവിടെ തകരാർ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. രോഗാണുക്കൾ അടങ്ങിയ മലിനജലം കുടിക്കുന്നതിലൂടെയും മലിനജലത്തിൽ തയ്യാറാക്കുന്ന ആഹാരം കഴിക്കുന്നതിലൂടെയുമാണ് പ്രധാനമായും രോഗം പകരുന്നത്. രോഗിയുടെ വിസർജ്യത്തിൽ നിന്നുള്ള ബാക്ടീരിയ മറ്റൊരാളുടെ ഉള്ളിൽ എത്തുമ്പോഴും വ്യക്തിശുചിത്വം പാലിക്കാത്തതുമൂലവും രോഗബാധിതരുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും തുറസായ സ്ഥലങ്ങളിലെ വിസർജനം മൂലം ഈച്ചകളും മറ്റും വഴി ബാക്ടീരിയ ഭക്ഷണത്തിലും കുടിവെള്ളത്തിലും എത്തുമ്പോഴും അണുബാധയുണ്ടാകും. ആഹാരം പാകം ചെയ്യുന്നതിനു മുമ്പും ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പും മലവിസർജനത്തിനു ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കണം. ഭക്ഷണം എപ്പോഴും അടച്ചു സൂക്ഷിക്കണം. പഴകിയതും തുറന്നുവെച്ചതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കർശനമായും ഒഴിവാക്കണം. പഴങ്ങളും പച്ചക്കറികളും ശുദ്ധജലത്തിൽ നന്നായി കഴുകി മാത്രം ഉപയോഗിക്കണം. രോഗലക്ഷണങ്ങൾ ഉള്ളവരുമായി നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കണം. രോഗികൾക്ക് പ്രത്യേക ശൌചാലയ സൌകര്യങ്ങൾ ഏർപ്പെടുത്തണം. കുഞ്ഞുങ്ങളുടെ ഡയപ്പറുകൾ സുരക്ഷിതമായി സംസ്കരിക്കണം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ഇതുവഴി മൂന്നാറിലേക്കുള്ള യാത്ര വിനോദസഞ്ചാരികൾ ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ. മണ്ണിടിച്ചിലിനെ തുടർന്ന് ദേശീയപാതയിൽ മൂന്നാർ CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കഴിഞ്ഞ ദിവസം CSI പള്ളിക്ക് സമീപം മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിലാണ് നടപടി. മണ്ണിടിച്ചിലിനെ തുടർന്ന് വിള്ളലുണ്ടായ കെട്ടിടത്തിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. ആവശ്യമായ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താൻ പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴ മൂലം ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്ത സാധ്യതാ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി ഹസാർഡ് അനലിസ്റ്റിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്ത് വളത്തിന് ക്ഷാമമുണ്ടാകുമെന്ന ആശങ്കയ്ക്ക് പരിഹാരമാകുന്നു. വളം നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കളും യൂറിയ ഉൾപ്പെടെയുള്ള വളങ്ങളുമായി 15 കപ്പലുകൾ ഇതിനകം ഹോർമൂസ് കടന്ന് ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ഇത് രാജ്യത്തെ വളം ശേഖരം ഗണ്യമായി ഉയർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകുന്നതിനുള്ള തീയതി ഓഗസ്റ്റ് 7 ഉച്ചയ്ക്ക് 12 വരെ നീട്ടി. വിവരങ്ങൾ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. 6 ജീവിത വെളിച്ചമേകി. ആന്ധ്ര സ്വദേശിയായ 7 ലോഗിനേനി യാഷ്വാൻ മടങ്ങി. അവയവങ്ങൾ 4 അടക്കം 6 പുതുജീവനേക്കും. വൃക്കകൾ, നേത്രപടലങ്ങൾ, കരൾ, ഹൃദയവാൽവ് എന്നിവയാണ് ദാനം ചെയ്തത്. ഓണത്തിന് 100 അധിക ട്രെയിനുകൾ കേരളത്തിലേക്ക് സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. സമയക്രമം അടക്കം വിവരങ്ങൾ ഉടൻ പ്രഖ്യാപിക്കും. സ്പോർട്സ് വാർത്തകൾ. കാൽപന്തിന്റെ ആരാധകരെ ആവോളം ത്രസിപ്പിച്ച ബ്രസീലും സൂപ്പർ താരം നെയ്മറും ലോക ഫുട്ബോളിൽ നിന്ന് ഒരിക്കൽ കൂടി നിരാശയോടെ മടങ്ങി. പ്രീ ക്വാർട്ടറിൽ നോർവേയോട് തോറ്റ് ബ്രസീൽ പുറത്തായതിനു പിന്നാലെ നെയ്മർ ജൂനിയർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കലും പ്രഖ്യാപിച്ചു. എർലിംഗ് ഹാളണ്ടിന്റെ ഇരട്ടഗോൾ മികവിലാണ് നോർവേ ബ്രസീലിനെ മറികടന്നത്. ലോകകപ്പിൽ തുടർച്ചയായ 2 കിരീടം ലക്ഷ്യമിടുന്ന അർജന്റീന പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിനെതിരെ ഇറങ്ങുന്നു. ചൊവ്വാഴ്ച രാത്രി 9:30 മത്സരം. US താരം കൊക്കോ ഗാഫും ഇറ്റാലിയൻ താരം യാനിക് സിന്നറും വിംബിൾഡൺ ടെന്നീസിന്റെ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. സിംബാബ്വെക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് മലയാളി താരം സഞ്ജു സാംസൺ പുറത്ത്. അയർലൻഡ് ഇംഗ്ലണ്ട് പരമ്പരയിലെ മോശം ഫോമാണ് സഞ്ജുവിന് തിരിച്ചടിയായത്. ഇത്രയും പ്രധാന വാർത്തകൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ പത്രവിശേഷങ്ങളിൽ നിന്ന് ഇവിടെ പറയുന്നു ആർജെ അമൃത കാർത്തിക. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കാർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കാട് തേടി കടലു താണ്ടി കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.
2: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം ശുഭയാത്ര.
3: ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മൊഴിമുത്തിൽ കൂടെയുള്ളത് ദീപ. രാവിലെ എന്തൊക്കെയാണ് പരിപാടികൾ? എല്ലാവരും രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ ഓരോ തിരക്കിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ തിരക്കിൻ്റെ ഇടയ്ക്കും ഒരു കാര്യം, അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് കണ്ണാടിയിൽ നമ്മളെ തന്നെ ഒന്ന് നോക്കാറുണ്ടോ? വേറൊന്നിനുമല്ല, നമ്മൾ എന്താണ് രാവിലെ, നമുക്കൊരു പുതിയൊരു ദിവസം കിട്ടിയിരിക്കുകയാണ്, പുതിയൊരു സമയം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. സ്വയം സ്നേഹിക്കാൻ എന്ന് പഠിക്കുന്നുവോ ആ ദിവസം മുതൽ നമുക്ക് സക്സസിലേക്കുള്ള യാത്രയാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ആർക്കു വേണ്ടെങ്കിലും നമുക്ക് നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ സെൽഫ് ലവ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ എനിത്തിങ്. ബാക്കി എല്ലാത്തിനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കി നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണ്ടേ? അങ്ങനെ ഒരു ദിവസം നിങ്ങളൊന്ന് നോക്ക്, എങ്ങനെയാവും ആ മാറ്റമെന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ സ്വന്തമായിട്ട് സ്നേഹിക്കാനും പഠിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമോട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമോട്ടിൽ സിൽക്സ് കൊച്ചി.
1: പല ആൾക്കാർക്കും തനിയെ യാത്ര ചെയ്യാൻ പേടിയാണ്, അല്ലെങ്കിൽ തനിയെ ഒരു സ്ഥലത്ത് നിൽക്കാൻ പേടിയാണ്. എന്തിന്, നമ്മളൊരു കടയിൽ കയറാൻ തന്നെ ആരെങ്കിലും കൂട്ടുവേണം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും അല്ലെ. തനിയെ ജീവിക്കാൻ ശീലിച്ചു നോക്ക്, എങ്ങും തനിച്ച് യാത്ര ചെയ്തു നോക്ക്. സ്നേഹത്തെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് പലതും ഇല്ല എന്നൊരു തോന്നൽ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാവും എന്നുള്ളതൊരു സത്യമാണ്. ഇപ്പം നമ്മൾ രണ്ടുപേര് പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങൾ, അതൊക്കെ ഒരു സമയം നമുക്ക് ചിലപ്പം ആ ഗ്രൂപ്പ് ചിലപ്പോൾ വേർപെട്ട് പോയെന്ന് വരാം. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്തേ പറ്റുള്ളൂ അല്ലേ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം എന്ന് പറയുന്നത്. തനിയെ ജീവിക്കാൻ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നും പല ആൾക്കാർക്കും ഒരു കടയിൽ തനിയെ കയറാൻ പേടിയാണ്. ഒരു ഹോസ്പിറ്റലിലെ പോയാലും ആരെങ്കിലും ഒരാളെ ആശ്രയിച്ചേ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു ഷോപ്പിങ്ങിന് പോയാൽ, ഒരു കടയിൽ കയറി ഒരു ജ്യൂസ് കുടിക്കാൻ, എന്തിന് ഒന്ന് നടക്കാൻ പോയാൽ പോലും ഒരാൾ കൂടെ വേണം എന്ന് ചിന്തിക്കുന്നവരും ഇന്നും ഉണ്ടല്ലേ. അപ്പം എല്ലാം നമുക്ക് തനിയെ പറ്റും എന്ന് തോന്നൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും ആശ്രയിക്കാതെ നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മളോട് മാത്രം ആ ഒരു പോസിറ്റിവിറ്റി കണ്ട് നമ്മൾ ഓരോ ദിവസവും നടന്ന് നോക്കിക്കേ. അപ്പം നമുക്കങ്ങനെ ആ ഒരു കൂട്ട് വേണമെന്നോ, അല്ലെങ്കിൽ ആരെങ്കിലും ആശ്രയം വേണമെന്നോ ഒന്നും നമുക്ക് തോന്നില്ല. നമ്മളിങ്ങനെ സ്നേഹത്തെ ആശ്രയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അത് അകന്നു പോകുമ്പോൾ നമുക്ക് പിന്നെ ജീവിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണ് എന്നൊക്കെയുള്ള തോന്നൽ ഉണ്ടാവുന്നത്. അപ്പം എന്തായാലും അങ്ങനെയുള്ള തോന്നലൊന്നും വേണ്ട. ഇനി നമുക്ക് നല്ല പാട്ട് കേട്ട് നമ്മുടെ മൈൻഡൊക്കെ നോക്കിയാക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

അങ്ങനെ നമ്മള് പാട്ടൊക്കെ കേട്ട് വീണ്ടും ഒഴിമുത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. നമ്മള് ആരെയും ഒന്നിനും നിർബന്ധിക്കരുത്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആരെയും ഇങ്ങനെ നോക്കി നിൽക്കരുത്, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കരുത്. അതുപോലെ തന്നെയാണ് ആരെയും നമ്മൾ അങ്ങോട്ടും ഒന്നിനും നിർബന്ധിക്കരുത് എന്നുള്ളത്. നമുക്ക് ചില ആൾക്കാർക്ക് നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ച പോലെ നമുക്ക് തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തതാണ് അപ്പൊ തിരിച്ചത് വേണം എന്നുള്ള നിർബന്ധമുള്ള ആൾക്കാരുണ്ടാവുമല്ലേ. അങ്ങനെ ഒരു സ്നേഹം പോലും നമ്മൾ ആരോടും അപേക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് സത്യം. അത് സംഭാഷണങ്ങളാണെങ്കിലും സൗഹൃദങ്ങളാണെങ്കിലും ബന്ധങ്ങളാണെങ്കിലും എന്തിന് ഒരു കെയറിങ്ങോ അല്ലെങ്കിൽ സ്നേഹമോ ഇതൊക്കെ നിർബന്ധിച്ച് വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അതിനൊന്നും ഒരു വിലയും ഉണ്ടാവില്ല. നമ്മൾ നമ്മളെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക, കൂടെ കൂട്ടുക നമ്മളെ തന്നെ. ബാക്കിയെല്ലാം എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരിച്ച് വേണം എന്നൊരു, നമ്മളൊരു അറ്റൻഷൻ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു നമുക്ക് വേണമെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അത് നമുക്ക് കിട്ടാതിരിക്കുമ്പോഴാണ് നമ്മൾ മെന്റലി ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ആ ആൾ തിരിച്ച് അങ്ങനെ തന്നെ സംസാരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് വെറുതെയാണ്. അങ്ങനെയുള്ള തിരിച്ചൊരു അല്ലെങ്കിൽ കെയറിങ്ങോ അല്ലെ ഒരു സ്നേഹമോ ഒന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പം ആ ഒരു സമയത്തെ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.
2: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയക്കൊപ്പം ശുഭയാത്ര.
3: അങ്ങനെ നമ്മൾ മൊഴിമുത്തിലേക്ക് വീണ്ടും തിരികെയെത്തിയിരിക്കുകയാണ്. നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എല്ലാവരോടും നമ്മളെല്ലാം ഒന്നും തുറന്നു പറയില്ല അല്ലേ. നമുക്ക് വളരെ അടുത്ത ആൾക്കാരോടായിരിക്കും നമ്മളെല്ലാം തുറന്നു പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സിനോടാവും, കൂടുതലും നമ്മളുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഫ്രണ്ടിനോടായിരിക്കും നമ്മളെല്ലാം തുറന്നു പറയുക. പക്ഷെ ആ ആളോട് നമ്മൾ 100% പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതിൽ എന്തെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വേറൊരാളോട് സംസാരിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ നമ്മളോളം നമ്മളെ മനസ്സിലാക്കാൻ നമ്മൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ 100% കാര്യങ്ങളും ഒരാളോട് ഷെയർ ചെയ്തു എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അതിനകത്ത് എത്രയോ കാര്യങ്ങൾ നമ്മൾ ഒളിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പം ആരെയും ബോധ്യപ്പെടുത്താനായിട്ടൊന്നും ചെയ്യരുത്. കാരണം അവരൊന്നും ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ കാണണമെന്നില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. അത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇഷ്ടപ്പെടട്ടെ, അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മളെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ പൂർണ്ണമായിട്ടും ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. ഓരോരുത്തർക്കും പൂർണ്ണമായിട്ട് ആരെയും വേറൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് തെറ്റിദ്ധാരണയാണ്. നമ്മളെ മനസ്സിലാക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മളുടെ പോസിറ്റീവും നെഗറ്റീവും പ്രശ്നങ്ങളും എല്ലാം നമുക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

അങ്ങനെ നമ്മൾ മൊഴിമുത്തലേക്ക് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് സെൽഫ് ലവ് അതിനെ കുറിച്ചാണല്ലേ. നമ്മൾ സ്വന്തമായിട്ട് സ്നേഹിക്കുക, സ്വന്തമായിട്ട് റെസ്പെക്ട് ചെയ്യുക. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നത് വളരെ കുറവാണ്. ഇതിനു മുൻപും പല പ്രാവശ്യം ഈ മൊഴിമുത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇന്നത്തെ ഓരോ ദിവസം അല്ലെങ്കിൽ ഇന്നലെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്ര സമയം ചെലവഴിച്ചു. നമ്മളൊരു 100-ൽ 99% മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നതും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പല ഇഷ്ടങ്ങളും നമ്മൾ വേണ്ടെന്ന് വെക്കുന്നതുമെല്ലാം. നമുക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു കാര്യം ചെയ്യുന്നത് വളരെ കുറവ് മാത്രമാണ്. ഒന്നും ഉണ്ടാവില്ല ചില ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ. നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ ഇന്ന് മുതലെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ, നമ്മുടെ സന്തോഷം ഉണ്ടല്ലോ, നമുക്ക് യാത്ര ചെയ്യുന്നത് സന്തോഷമാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം യാത്ര ചെയ്യുക. അതിപ്പം ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മളത് സാധിപ്പിക്കുക തന്നെ വേണം. അത് നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കരുത്. നാളെ എന്നുള്ളത് എപ്പോഴും പറയാറില്ലേ, നമ്മളുടെ ഒരു പ്രതീക്ഷ മാത്രമാണ്. ഇന്നൊരാഗ്രഹം തോന്നിയാൽ ഇന്നത് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ സ്വയം സ്നേഹിച്ചു തുടങ്ങുക. എന്തായാലും ഇന്നത്തെ മൊഴിമുത്ത് ഇവിടെ പൂർണ്ണമാകുമ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേ ഇരിക്കുക റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: FIFA World Cup 2026. ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ പരാമർശിച്ച ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും പ്രായം കൂടിയ താരമായി ചരിത്രം കുറിച്ച കളിക്കാരന്റെ പേരെന്ത്? ശരി ഉത്തരമയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഉത്തരമയക്കേണ്ട നമ്പർ 9495730333 9495730333. ഫിഫ വേൾഡ് കപ്പ്
1: 2026.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
3: അറിവ്, അത് നമ്മൾ സമ്പാദിക്കുകയും വീണ്ടും വീണ്ടും അറിവ് നേടുകയും ചെയ്യണം. എന്നാൽ അറിവിനോടൊപ്പം നമുക്കുണ്ടാവേണ്ട മറ്റൊന്നാണ് തിരിച്ചറിവ്. അറിവ് അത് വസ്തുക്കളിൽ നിന്നും വ്യക്തികളിൽ നിന്നും നമുക്ക് കിട്ടുമ്പോൾ, തിരിച്ചറിവെന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. നാം അറിവുകളെ തിരിച്ചറിവുകളാക്കുന്നത് നമ്മളുടെ ഉത്തരവാദിത്വ ബോധത്തെ പ്രകടമാക്കും. നമ്മുടെ വീട്ടിൽ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിൽ കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്താലും അവൻ്റെ ശരീരത്തെ മുറിക്കാൻ മൂർച്ചയുള്ള ഒരു കത്തി നമ്മൾ കൊടുക്കാൻ അനുവദിക്കില്ല. അവൻ നിർബന്ധിച്ചാലും, അവൻ എത്രമേൽ അതിനുവേണ്ടി കരഞ്ഞാലും നമ്മൾ അതൊരിക്കലും അവൻ്റെ കയ്യിൽ കൊടുക്കില്ല. കാരണം അത് നമ്മുടെ ഒരു തിരിച്ചറിവാണ്. ഈ കുഞ്ഞിൻ്റെ കയ്യിൽ ഈ കത്തി ഇരിക്കുന്നത് അവൻ്റെ ജീവിതത്തിന് അപകടമാണ് എന്നുള്ള തിരിച്ചറിവാണ്. മഹാത്മജിയുടെ വാക്കുകൾ എന്നും എല്ലായ്പ്പോഴും എല്ലാ മനുഷ്യകുലത്തിനും അത് പ്രയോജനകരമാണ്, അതൊരു മാനദണ്ഡമാണ്. ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവശുദ്ധി എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യമാണ്. അറിവ് നേടുന്നതിന് വേണ്ടിയിട്ടല്ല കുട്ടികളെ നമ്മൾ സ്കൂളുകളിലേക്ക് പറഞ്ഞു വിടുന്നത്. നമ്മൾ തന്നെ അറിവുകൾ നേടുന്നത് നമ്മൾ സ്വഭാവശുദ്ധിയുള്ളവരായിട്ട് തീരുന്നതിനാണ്. സ്വഭാവശുദ്ധി ഇല്ലാതെയാകുമ്പോൾ വിദ്യാഭ്യാസം അത് അപകടകരമാകും. ക്ലാസ് മുറികളിൽ പാഠപുസ്തകം മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്, ജീവിതമാണ് അവർ പഠിക്കുക. എങ്ങനെയാണ് പ്രകൃതിയോടും തന്നോടും മറ്റുള്ളവരോടുമൊക്കെ ഇടപെടേണ്ടത് എന്ന് പഠിക്കുകയാണ് കുഞ്ഞ്. അവൻ ഒരുമിച്ച് ജീവിച്ച് സമൂഹ സൃഷ്ടിയിൽ അവനും ഉള്ള പങ്ക് അവൻ പൂർത്തീകരിക്കുകയാണ്. വിദ്യാഭ്യാസം ഒരു നാളും അവസാനിക്കുന്നില്ല. അതായത്, നമ്മളുടെ രൂപീകരണം നിരന്തരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നും നാം വിദ്യാർത്ഥികളാണ്, എന്നും നാം രൂപീകരണത്തിലാണ്. രൂപീകരിക്കപ്പെട്ടവരെന്നോ രൂപീകരിക്കപ്പെടുന്നവരെന്നോ ആ വേർതിരിത്തം നമുക്കില്ല. ഒരാൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴാണ് അവൻ അപ്പനാകാനായിട്ടുള്ള ആ അറിവ് അവനുണ്ടാവുന്നത്. അതുവരെയും താത്വികമായ ചില കാര്യങ്ങൾ അവൻ അറിയാമെങ്കിലും എന്താണ് അപ്പനാകുക എന്നുള്ളത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാകുക. അല്ലെങ്കിൽ ഒരമ്മയാകുക എന്നുള്ളത്. ഇവിടെയെല്ലാം ജീവിതം നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ അറിവുകൾ നമുക്ക് ബലമാണ്. ഈ അറിവുകൾ നമുക്ക് മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ സ്വഭാവം അല്ലെ സ്വഭാവശുദ്ധി എന്ന് പറയുന്നത് നമ്മളുടെ തിരഞ്ഞെടുപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് അവ മനസ്സിലാക്കപ്പെടുക. നമ്മുടെ മുമ്പിൽ നിരന്തരമായി ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ കടന്നു വരികയാണ്. നാം ഇത് ചെയ്യണമോ അതോ മറ്റത് ചെയ്യണമോ, ഈ ആളെ നമ്മൾ സ്വീകരിക്കണമോ അതോ മറ്റേ വ്യക്തിയെ നമ്മൾ സ്വീകരിക്കണമോ, നിരന്തരമായ തിരഞ്ഞെടുപ്പുകളാണ്. ഈ തിരഞ്ഞെടുപ്പുകളാണ് സത്യത്തിൽ നമ്മളുടെ സ്വഭാവത്തെ നിർണയിക്കുന്നതെന്ന് മഹാന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വഭാവശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മളുടെ തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കാണിക്കുന്ന സൂക്ഷ്മതയാണ്. തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ പകർത്തുന്നതായ മൂല്യങ്ങളാണ്, അവയാണ് യഥാർത്ഥത്തിൽ നമ്മളെ വ്യക്തിത്വമുള്ളവരാക്കി തീർക്കുന്നത്. മഹാത്മജിയുടെ ഈ സദ്വചനം നമ്മുടെ എല്ലാ കാലഘട്ടത്തിലും അത് സത്യമായിട്ട് നിലനിൽക്കുന്നു, അത് മാനദണ്ഡമായിട്ട് നിലനിൽക്കുന്നു. അറിവിനോടൊപ്പം വേണ്ടത് സ്വഭാവശുദ്ധിയാണ്. സ്വഭാവശുദ്ധിയുള്ളവർക്ക് മാത്രമേ അറിവുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാത്തവര് അറിവുകൾ ദുരുപയോഗിക്കും. അറിവുകൾ അവർക്ക് മറ്റുള്ളവരെ നിഗ്രഹിക്കുവാനായിട്ടുള്ള വേദിയും അവസരവുമാണ്. നമ്മളാവട്ടെ സ്വഭാവശുദ്ധിയുള്ളവരായി അറിവുകൾ തിരിച്ചറിവുകളാക്കി ഒരു തലമുറയെ മുഴുവൻ വാർത്തെടുക്കുവാൻ ബദ്ധശ്രദ്ധരായി സമർപ്പിക്കപ്പെടേണ്ടവരാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
2: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012 5866 61.
0: സീറോ ഡെലിവറി. എവറിഥിംഗ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

സമ്മാനം നേടും. റേഡിയോ മക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾ ഫർക്കീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരം അയക്കും. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730339 9573333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: திருவல்ல முத்தூர் ஏட்டுமானூர்.
1: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേയ്സ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: அத்தனாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ், ஆட்டோனமஸ் காலேஜ், திருவல்லா. மேக்ஃபாஸ்ட் காலேஜிலே விவித கோர்ஸுகளிலேக்குள்ள அட்மிஷன் ஆரம்பிச்சிருக்கிறது. மலங்கர சுரியானி கத்தோலிக்க சபா, திருவல்ல அதிரூபத மேனேஜ்மெண்டின் கீழிலுள்ள ஸ்தாபனம். NAC A+, UGC 2F, DSIR അക്രഡിറ്റേഷൻ, AICTE അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടു കൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ NIRF റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
1: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ KM ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കൊച്ചി
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: Radio Macfast 90.4 Time Check
3: 10 o'clock.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: திருவல்ல முத்து ஏட்டுமானூர்.
1: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ ഇന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

വാക്കുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
2: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: Zero delivery.
3: Yes.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767472. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ. കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

11 o'clock.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
4: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളുണ്ട്.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

ആശകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെയും മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.
0: റേഡിയോ മെക്ഫസ് 90.4.
2: 12 o'clock.

0: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
1: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

ചിന്തിക്കൂ, സമ്മാനം നേടൂ. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾഡ് വർഗീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരമായിരിക്കും. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730333 9495730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: റേഡിയോ മാക്ഫാസ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദി. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. പ്രതിനിധിതല ചർച്ചയിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. നാളത്തെ മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. സംസ്ഥാനത്ത് മഴ തുടരുന്നു. വയനാട് കള്ളാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. ജീവനക്കാരെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനി അധികൃതരുമായി ജൂലൈ 10 തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്റ്റ് പോരാട്ടം. പോർച്ചുഗലും യുഎസ്എയും ക്വാർട്ടർ കാണാതെ പുറത്ത്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയും ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്തയിൽ പ്രതിനിധിതല ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ വശങ്ങൾ ഇരുവരും അവലോകനം ചെയ്ത തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ചർച്ചയിൽ ധാരണയായി. ഉഭയകക്ഷി താൽപര്യമുള്ള മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒട്ടേറെ ധാരണാപത്രങ്ങളും ഒപ്പുവച്ചു. ചർച്ചകൾക്ക് ശേഷം ഇരുവരും സംയുക്ത വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ശില്പശാല കൊച്ചിയിൽ ആരംഭിച്ചു. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് ഹൈബ്രിഡ് രീതിയിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ലക്ഷ്യമിടുന്ന പദ്ധതി ഉപയോഗശൂന്യമായ ആസ്തികളും പ്രാദേശിക സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിന് മുൻഗണന നൽകും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ഈ വർഷം ഇന്ത്യ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ സാമ്പത്തിക ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ശക്തിപ്പെടുത്തുക എന്നീ 4 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നാളെ ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപമാണ് അല്പം മുമ്പ് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിനടിയിൽ കുടുങ്ങിയ 5 പേരെ രക്ഷപ്പെടുത്തി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് ഇപ്പോൾ പരിശോധിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: ഇന്ന് രാവിലെ 11:30 തുരങ്കപാതയ്ക്ക് സമീപം മീനാക്ഷിപുരത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഈ മണ്ണിടിച്ചിൽ സമയത്ത് ഏകദേശം ഈ സമീപപ്രദേശത്തായി 30 തൊഴിലാളികളുണ്ടായിരുന്നു. ഇവർ ഈ മണ്ണിലടിയിൽ അകപ്പെട്ടതായാണ് സംശയം. എന്തായാലും രക്ഷപ്പെടുത്തിയവരെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ഈ പ്രദേശത്തേക്ക് കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ NDRFന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്.
0: വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. റവന്യൂ മന്ത്രി എ പി അനിൽകുമാറിനോടും കൃഷിമന്ത്രി ടി സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് തിരിക്കാൻ നിർദ്ദേശിച്ചു. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂർ ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ആകെ 4100 എന്യൂമറേറ്റർമാരെയാണ് സെൻസസിനായി ജില്ലയിൽ നിയോഗിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: താലൂക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ 16 ചാർജുകളായി തിരിച്ചാണ് ജില്ലയിൽ എന്യൂമറേറ്റർമാരെ വിന്യസിച്ചിട്ടുള്ളത്. 670 സൂപ്പർവൈസർമാരുമുണ്ട്. ജൂൺ 30 വരെ അനുവദിച്ച സെൽഫ് എന്യൂമറേഷൻ 62,733 പേരാണ് ജില്ലയിൽ പൂർത്തിയാക്കിയത്. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ഉൾപ്പെട്ടതാണ് ആദ്യഘട്ടത്തിൽ നടന്നുവരുന്നത്. അടുത്ത ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് ഉൾപ്പെടുന്ന രണ്ടാം ഘട്ടം. ജൂലൈ 30 വിവരശേഖരണം പൂർത്തിയാക്കാൻ ചില മേഖലകളിൽ കൂടുതൽ എന്യൂമറേറ്റർമാർ വേണമെങ്കിൽ അക്കാര്യം ചർച്ച ചെയ്യാൻ സൂപ്പർവൈസർമാരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും 6 മേഖലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പിന്റെ ദ്രുതകർമ്മസേനയുടെയും SC/ST പ്രൊമോട്ടർമാരുടെയും സഹായം ലഭ്യമാക്കുമെന്നും ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് അറിയിച്ചു.
0: ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനിയുടെ ഓഫീസ് ഇന്നും തുറന്നില്ല. എന്നാൽ ഹാജർ രേഖപ്പെടുത്തുന്നുവെന്ന് ലേബർ കമ്മീഷണർ അറിയിച്ചു. വെള്ളിയാഴ്ച വരെ ഈ രീതി തുടരും. പ്രശ്നപരിഹാരത്തിനായി ജൂലൈ 10 കോറോ ഹെൽത്ത് പ്രതിനിധികളുമായി തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ഇന്നലെ ലേബർ കമ്മീഷണർ സഫ്ന നസറുദ്ദീന്റെയും ഉമ തോമസ് എംഎൽഎയുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. എറണാകുളം സ്വദേശിയായ എൻ ശേഷാദ്രിനാഥന് നിയമരംഗത്തും ജുഡീഷ്യറിയിലും നീണ്ടകാലത്തെ പരിചയസമ്പത്തുണ്ട്. എ ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം

0: വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD, റെയിൽവേ, ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഒലവക്കോട് പഴയ ഓട്ടുകമ്പനി, നൂറണി, മിഷൻ സ്കൂൾ, SBI, IMA, കൽമണ്ഡപം ജംഗ്ഷനുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുക. ഇതിനുശേഷം നടപ്പാക്കാവുന്ന പരിഷ്കാരങ്ങൾ സംഘം നിർദ്ദേശിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക.
0: പരിഷ്കരിച്ച വിജിലൻസ് മാനുവലിന്റെ പ്രകാശനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നിർവഹിക്കും. അഴിമതിക്കെതിരെ ആരംഭിച്ച പ്രൊജക്ട് സീറോ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരള ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ, ഗതാഗതമന്ത്രി CP ജോൺ എന്നിവർ പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്ത് പോരാട്ടം. ഇന്ത്യൻ സമയം രാത്രി 9:30 US അറ്റ്ലാന്റയിലാണ് മത്സരം. രാവിലെ നടന്ന പ്രീ ക്വാർട്ടറിൽ US പരാജയപ്പെടുത്തി ബെൽജിയം ക്വാർട്ടർ ഫൈനലിൽ കടന്നു. 1-4 ബെൽജിയത്തിന്റെ ജയം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കിക്ക് ഓഫ് മുതൽ ആക്രമിച്ച് കളിച്ച ബെൽജിയം മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകൾ തന്നെ US പ്രതിരോധത്തെ സമ്മർദ്ദത്തിലാക്കി. ചാസ് ഡി കെറ്റലറയുടെ ഇരട്ട ഗോളുകളും US ഗോൾ കീപ്പറുടെ പിഴവ് മുതലെടുത്ത് ഹാൻസ് വനാവൻ നേടിയ ഗോളുമാണ് ബെൽജിയത്തെ തുണച്ചത്. ഇഞ്ചുറി ടൈമിൽ സൂപ്പർ താരം റൊമേലു ലുക്കാക്കു പലകുലുക്കി ബെൽജിയത്തിന്റെ ഗോൾ പട്ടിക പൂർത്തിയാക്കി. അമേരിക്കയ്ക്കായി മാലിക് ടിൽമാൻ ഫ്രീ കിക്കിലൂടെ ഗോൾ നേടി. സ്പെയിനാണ് ബെൽജിയത്തിന്റെ ക്വാർട്ടറിലെ എതിരാളികൾ.
0: ഇന്ന് പുലർച്ചെ നടന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിനും ക്വാർട്ടറിൽ ഇടം പിടിച്ചു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പെയിനിന്റെ ജയം. മത്സരത്തിന്റെ 91 മിനിറ്റിൽ മിക്കൽ മെറിനോയാണ് സ്പെയിനിനായി വിജയഗോൾ നേടിയത്. ഇതോടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമമിട്ട് പോർച്ചുഗൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ അധ്യയന വർഷത്തെ പ്രവേശനം ആരംഭിച്ചു. August 4 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. വിശദവിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 302 പോയിന്റ് ഉയർന്ന് 78,585, നിഫ്റ്റി 84 പോയിന്റ് നേട്ടത്തിൽ 24,518 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,000 രൂപ താഴ്ന്ന് 1,06,650 രൂപയും ഗ്രാമിന് 13,315 രൂപയുമാണ് ഇന്നത്തെ വില. ചില മെഡിക്കൽ സ്റ്റോറുകൾ മുഖേന വിവിധ രൂപങ്ങളിൽ ലഹരി മരുന്ന് വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താൻ ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. പ്രതിനിധിതല ചർച്ചയിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. നാളത്തെ മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. സംസ്ഥാനത്ത് മഴ തുടരുന്നു. വയനാട് കലാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ. ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി N. ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. ജീവനക്കാരെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനി അധികൃതരുമായി July 10 തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്ത് പോരാട്ടം. പോർച്ചുഗലും USAയും ക്വാർട്ടർ കാണാതെ പുറത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞ് അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ. സഹകരണം ആഴത്തിലാക്കാൻ തീരുമാനിച്ചതായും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളുടെയും തീരദേശ സേനകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായും ശ്രീ മോദി പറഞ്ഞു.
1: സുരക്ഷാ और मैरिटाइम सहयोग को मजबूत कर रहा है. आज हमने डिफेंस एक्सचेंज, डिजास्टर मैनेजमेंट और इंडस्ट्रियल सहयोग बढ़ाने पर सहमति बनाई. अब हम दोनों देशों के कोस्ट गार्ड हिंद महासागर में मैरिटाइम सेफ्टी और सिक्योरिटी के लिए मिलकर काम करेंगे.
0: നിർമ്മിത ബുദ്ധി, ടെലികമ്യൂണിക്കേഷൻസ്, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിലെ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സ്റ്റാർട്ടപ്പ് സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനും ചർച്ചയിൽ ധാരണയായി. ഇതിന്റെ ഭാഗമായി IIM ബാംഗ്ലൂർ ഇന്തോനേഷ്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കും. ഇന്ത്യയുടെ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് UPI ഇന്തോനേഷ്യയുടെ പേയ്മെന്റ് സംവിധാനവുമായി സംയോജിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിൻതാങ് ആദിപൂർണ ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്തോനേഷ്യൻ പ്രസിഡന്റിനും സർക്കാരിനും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. കള്ളാടി മീനാക്ഷിപ്പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ 6 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. രാവിലെ 11:30 മണ്ണിടിച്ചിലുണ്ടായത്. 30 തൊഴിലാളികൾ സമീപ പ്രദേശത്തുണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. NDRFന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ജില്ലയിൽ നിന്നുള്ള മന്ത്രി TT സിദ്ദിഖുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. മന്ത്രിമാരായ AP അനിൽകുമാറിനോടും TT സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് തിരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വയനാട് ജില്ലാ കളക്ടറുമായും മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചു. മീനങ്ങാടിയിൽ നിന്നുള്ള NDRF യൂണിറ്റ് ഉടൻ സംഭവസ്ഥലത്തെത്തും. കോഴിക്കോടുള്ള സംഘത്തോടും വയനാട്ടിലെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് അപകടത്തിന് കാരണമായതെന്ന് മന്ത്രി TT സിദ്ദിഖ്. കൊങ്കൺ അധികൃതർക്ക് അപകട സാധ്യത സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയെങ്കിലും നടപടികളിൽ പാളിച്ചയുണ്ടായതായി മന്ത്രി പറഞ്ഞു. ഇതിനെ ഗൌരവമായാണ് കാണുന്നതെന്നും പരിശോധനയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. വനിതാ കേന്ദ്രീകൃത വികസനം സംബന്ധിച്ച ചർച്ചകളിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരടിന്മേലുള്ള ചർച്ചകളും യോഗത്തിൽ നടക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ 2 യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം തുടങ്ങിയവയാണ് ഇന്നലെ ആരംഭിച്ച യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും ആശ്വാസം പകർന്ന് റബ്ബർ വില സർവ്വകാല റെക്കോർഡിലേക്ക്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി ദേവിക എസ്.
3: സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും വൻ ആശ്വാസം പകർന്ന വിപണിയിൽ റബ്ബർ വില സർവ്വകാല റെക്കോർഡുകളിലേക്ക്. ആഗോള വിപണിയിലെ ചലനങ്ങളും ആഭ്യന്തര വിപണിയിലെ റബ്ബർ ദൌർബല്യവും കാരണമാണ് വിലയിൽ വൻ വർധനവുണ്ടായത്. പ്രമുഖ ഗ്രേഡായ RSS 4 റബ്ബറിന്റെ വില കിലോയ്ക്ക് 271 രൂപ എന്നത് ചരിത്രപരമായ നിരക്കിലെത്തി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കടുത്ത പ്രതിസന്ധിയിലായിരുന്ന കേരളത്തിലെ റബ്ബർ കർഷകർക്ക് വില 280 രൂപയും കടന്ന് മുന്നേറുന്നത് പുതിയ പ്രതീക്ഷയാണ് നൽകുന്നത്.
0: മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്രയിലെ തീരദേശ മലയോര മേഖലകളിൽ അതിശക്തമായ മഴയാണ് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നത്. ലോണോവാലയിൽ 600 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. ഘാട്ട് മേഖലയിലെ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളടക്കം അടച്ചിരിക്കുകയാണ്. നാസിക്കിൽ മേഘവിസ്ഫോടനത്തിന് സമാനമായ അതിതീവ്ര മഴയുണ്ടായി. മുംബൈ, താനെ, നവി മുംബൈ, പൂനെ അടക്കമുള്ള സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ച മുംബൈ പൂനെ എക്സ്പ്രസ് വേ ഭാഗികമായി തുറന്നിട്ടുണ്ട്. NDRF, SDRF സംഘങ്ങളെ പ്രദേശത്ത് വിന്യസിച്ചു. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അമർനാഥ് യാത്രയ്ക്കുള്ള 8815 തീർത്ഥാടകർ അടങ്ങുന്ന ആറാമത്തെ സംഘം ഇന്ന് പുലർച്ചെ ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്ന് യാത്ര തിരിച്ചു. സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ പോലീസ്, CRPF, മറ്റ് സുരക്ഷാ ഏജൻസികൾ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. പ്രീ ക്വാർട്ടറിൽ ഇന്ന് നടന്ന മത്സരത്തിൽ അമേരിക്കയെ 1-4 തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ പ്രവേശിച്ചു. പോർച്ചുഗലിനെ ഏകപക്ഷീയമായ 1 തകർത്ത് സ്പെയിനും ക്വാർട്ടറിൽ കടന്നു. പോർച്ചുഗൽ ടൂർണമെന്റിൽ നിന്ന് പുറത്തായതിനു പിന്നാലെ അടുത്ത ലോകകപ്പിൽ കളിക്കില്ലെന്ന് പോർച്ചുഗലിന്റെ ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പ്രഖ്യാപിച്ചു. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഒരു തലമുറയിൽ മുഴുവൻ തരംഗമായി പടർന്ന വിഖ്യാതമായ ആ ഗോളടി ആഘോഷം ഇനി ലോകകപ്പിന്റെ വേദിയിൽ കാണാൻ കഴിയില്ല. ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസം നെയ്മർക്ക് പിന്നാലെ പകരക്കാരനില്ലാത്ത കാൽപന്ത് രാജാവ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ബൂട്ടഴിക്കുകയാണ്. 2006 ജർമ്മനിയിൽ തുടങ്ങി 6 ലോകകപ്പുകളിൽ പറങ്കിപ്പടയുടെ നട്ടല്ല എന്ന 7 ജേഴ്സിക്കാരൻ ലോകകപ്പ് കിരീടമെന്ന സ്വപ്നം ബാക്കിവച്ചാണ് കാൽപന്ത് കളിയുടെ വിശ്വവേദിയിൽ നിന്നും പടിയിറങ്ങുന്നത്. രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായ റൊണാൾഡോ ലോകകപ്പ് വേദികളിലും അവിസ്മരണീയമായ റെക്കോർഡുകൾ സ്ഥാപിച്ചു. തുടർച്ചയായ 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ചരിത്രത്തിലെ ഏക പുരുഷ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 10 ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ പ്രതിഷേധം ശക്തം. 48 മണിക്കൂറിനുള്ളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ജമ്മുകശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാൻ സർക്കാരിന് അന്ത്യശാസനം നൽകി. പാക് സേനയുടെ നടപടികൾക്കെതിരെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ വ്യാപക ഷെല്ലാക്രമണവും ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉപരോധം പിൻവലിക്കുക, ആശയവിനിമയ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക, അവശ്യ സാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കുക, അറസ്റ്റിലായ നേതാക്കളെ മോചിപ്പിക്കുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. ഫ്രാൻസിന്റെ തെക്കൻ മേഖലയിൽ കാട്ടുതീയെ തുടർന്ന് 10,000+ പേരെ മാറ്റിപ്പാർപ്പിച്ചു. സ്പാനിഷ് അതിർത്തിക്കുള്ള ഗ്രാമങ്ങളിൽ നിന്നാണ് ആളുകളെ ഒഴിപ്പിച്ചത്. ശക്തമായ കാറ്റിൽ തീ കൂടുതൽ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹായം നൽകുമെന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു. ചൈനയിൽ ശക്തമായ കാറ്റിലും കനത്ത മഴയിലും 10 നിരവധി പേരെ കാണാതായി. ശക്തമായ ചുഴലിക്കാറ്റിലും ഇടിമിന്നലിലും ഹുബൈ പ്രവിശ്യയിൽ 8 മരിച്ചത്. ഗുവാഹാങ്സിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിലും കനത്ത മഴയിലും 2 കൊല്ലപ്പെടുകയും 48,000+ പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. 6 മണ്ണിനടിയിൽ നിന്നും രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴ തുടരുന്നു. ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട്.
5: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
6: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ് 1:00.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
3: റേഡിയോ മാക് ഫാസ്റ്റ് 90.4 രുചിക്കൂട്ടിലേക്ക് എവർക്കും സ്വാഗതം. രുചിക്കൂട്ടിൽ കൂടെ ഉള്ളത് ദീപ. നമ്മൾ ഇന്ന് രുചിക്കൂട്ടിലൂടെ പറയാൻ പോകുന്നത്, നമ്മളെപ്പോഴും കൂടുതലും രുചിക്കൂട്ടിൽ എനിക്ക് തോന്നുന്നു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഓരോ റെസിപ്പീസ് ആണ് പറയുന്നത്. അതാകുമ്പോൾ നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. ഇന്നും അങ്ങനെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. തിരക്കിട്ട ലൈഫില് ശരീരഭാരം നിയന്ത്രിക്കാൻ നെട്ടോട്ടം ഓടുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും. എന്നാലോ ടേസ്റ്റിൽ വിട്ടുവീഴ്ച ഒട്ടും ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. അപ്പൊ സ്വാദിൽ ഒട്ടും കുറവ് വരാതെ തന്നെ ആരോഗ്യത്തോടെ ഭക്ഷണം ഉണ്ടാക്കുന്നതിനും കഴിക്കുന്നതിനും നിരവധി ഓപ്ഷൻസ് ഉണ്ട്. അരിക്കും ഗോതമ്പിനും പകരമായി ഉപയോഗിക്കാവുന്ന പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ധാന്യമാണ് ഞവര അരി എന്ന് പറയുന്നത്. അതായത് ഇതിലെ നാരുകള്, ആന്റി ഓക്സിഡൻസ് ഇതൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ സമയം നമുക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞവര അരി കൊണ്ട് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വിഭവമാണ് ഇഡ്ലി. ആരോഗ്യകരമായിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഈ ഒരു ഞവര അരി ഉപയോഗിച്ചിട്ടുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നതിനൊപ്പം നല്ലൊരു സമീകൃത ആഹാരം കൂടിയാണ് കേട്ടോ. അപ്പൊ മിതമായ ചേരുവകൾ കൊണ്ട് കൂടിയ അളവിൽ പ്രോട്ടീൻസും ഫൈബറും ഒക്കെ നമ്മുടെ ശരീരത്തിൽ എത്തിക്കാനായിട്ട് ഈ വിഭവം സഹായിക്കും. അപ്പൊ സാധാരണ നമ്മളെപ്പോഴും ഒരേ ഇഡ്ലി ദോശയൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആവും. പിന്നെ നമുക്ക് ഹെൽത്തി ഫുഡ് കഴിക്കുകയും ചെയ്യാം. എപ്പോഴും ഇപ്പൊ ജിമ്മിലൊക്കെ പോയി ശരീരഭാരം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റാത്തവരുണ്ടാവും, അവരുടെ ജോലി കാര്യങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള തിരക്കുകൾ കാരണം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഫുഡിൽ കുറെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പൊ ഈ ഞവര ഇഡ്ലി ഉണ്ടാക്കുന്നതിനുള്ള ചേരുവകൾ ഞാൻ പറഞ്ഞുതരാം. ഞവര അരി 2 കപ്പ്, ഉഴുന്ന് പരിപ്പ് 1/2 കപ്പ്, ഉലുവ 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ആവശ്യത്തിന്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. 2 കപ്പ് ഞവര അരി, 1/2 കപ്പ് ഉഴുന്ന് പരിപ്പ്, 1/2 ടീസ്പൂൺ ഉലുവ, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. അപ്പൊ ആദ്യം നമ്മൾ ഈ ഞവര അരിയും ഉഴുന്നും ഉലുവയും നന്നായിട്ട് കഴുകിയ ശേഷം പ്രത്യേകം പ്രത്യേകം കുതിർക്കാനിടുക. അതായത് ഞവര അരി നമ്മൾ ഒരു പാത്രത്തിലിടുക, ഉഴുന്ന് ഉലുവ ഇത് മൂന്ന് പാത്രത്തിലായിട്ടൊന്ന് കുതിരാനായിട്ട് വെക്കാം. അങ്ങനെ 6 മണിക്കൂർ ഇത് മൂന്നും കുതിർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം നമ്മൾ ഉഴുന്ന് നന്നായിട്ടൊന്ന് അരച്ചു കഴിഞ്ഞിട്ട് ഞവര അരി അല്പം തരിയുള്ള രീതിയിൽ അരയ്ക്കുക. ഒരുപാട് പേസ്റ്റ് ആക്കേണ്ട. ഇനി അരച്ചെടുത്തത് രണ്ടും കൂടി ഒരുമിച്ച് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ തയ്യാറാക്കിയിട്ടുള്ള മാവ് 6 മുതൽ 8 മണിക്കൂർ പുളിക്കുന്നതിനായിട്ട് മാറ്റിവെക്കണം. പുളിച്ചതിന് ശേഷം ഇഡ്ലി തട്ടിൽ നമ്മൾ നോർമലി ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ എണ്ണ പുരട്ടി മാവൊഴിച്ചിട്ട് ഒരു 10-12 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം ഞവര അരി വെച്ചിട്ടുള്ള ഇഡ്ഡലി റെഡിയായി. നമുക്ക് ഇത് തന്നെ ദോശയ്ക്ക് എടുക്കാം. കുറച്ചും കൂടി അപ്പൊ സോഫ്റ്റ് ആയിട്ട് അരക്കണമെന്നേ ഉള്ളൂ. പിന്നെ വെള്ളത്തിന്റെ കാര്യത്തിൽ മാത്രം, നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഇഡ്ഡലിക്ക് അത്രയും കുറച്ചും കൂടി കട്ടി വേണം, ദോശയ്ക്ക് അത്രയും കട്ടി വേണ്ട. അങ്ങനെ നമുക്ക് വെറൈറ്റി ആയിട്ട് ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാവാണ്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് കുറേ സമയം വിശപ്പ് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അമിതവണ്ണം എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കുമ്പോഴാണല്ലോ ഈ അമിതവണ്ണത്തിന്റെ പ്രശ്നമൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാനായിട്ടും ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിലും അവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മികച്ച ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: ചെന്നൈയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

ഹലോ, സ്കിന്ന് നല്ല തിളക്കത്തോടെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അതിനു പറ്റിയൊരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരട്ടെ. പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ശമയം വിത്ത് മീ ആർ ജെ അപർണ. നമ്മുടെ സ്കിന്നില് പലപ്പോഴും മുഖക്കുരു വന്നു കഴിഞ്ഞാല് അത് പോയി കഴിയുമ്പോ ഏറ്റവും കൂടുതൽ നമുക്കൊരു സങ്കടം തരുന്ന കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ മുഖക്കുരു വന്ന് പോയെടുത്തി ഒരു ചെറിയ കറുത്ത മാർക്കുണ്ടാകും. അത് പലരെയും പല തരത്തിൽ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അപ്പൊ ഇനി ആ ഒരു പ്രശ്നം നിങ്ങളുടെ മനസ്സിൽ വെക്കണ്ട. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അതിനുള്ളൊരു ട്രിക്കാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ മുഖക്കുരു വന്ന് പോയിട്ടുണ്ടാകുന്ന പാടുകളൊക്കെ മാറ്റി മുഖം ഒന്ന് തിളങ്ങാനായിട്ട് സഹായിക്കുന്ന ഒരു സിമ്പിൾ പാക്ക്. ഇതിന് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. പയറാണ് നമുക്ക് വേണ്ട കേട്ടോ. നല്ല ചെറുപയറാണ് വേണ്ടത്. നമുക്കറിയാം ചെറുപയർ നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും പണ്ട് മുതലേ സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണല്ലേ. അപ്പൊ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പണ്ട് മുതലേ അത് നമ്മൾ വിശ്വസിച്ച് വരുന്നൊരു കാര്യമാണ്. അപ്പൊ ചെറുപയറാണ് എടുക്കേണ്ടത്. നന്നായിട്ട് കഴുകിയിട്ട് ഇത് തണലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കുക. ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ച് മാറ്റിവെക്കുക. ഇനി നമുക്ക് ആവശ്യാനുസരണം ഈ പൗഡർ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരു വൃത്തിയുള്ള ബൗൾ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പയറ് പൊടി ആഡ് ചെയ്യുക. ഇനി നമ്മൾ അതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത് തൈരാണ് കേട്ടോ. നല്ല കട്ട തൈർ എടുക്കുക. നമ്മുടെ വീട്ടിലൊക്കെ ഒറേ വെച്ചുണ്ടാക്കുന്ന തൈരാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ കട്ട തൈർ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടാനും അതുപോലെ ഫേസിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കറുത്ത പാടുകളൊക്കെ മാറാനായിട്ട് വളരെ വേഗം നമ്മളെ സഹായിക്കും. അപ്പൊ അത്രയുള്ളൂ, മുഖക്കുരുവൊക്കെ വന്ന് പോയിട്ടുണ്ടാകുന്ന പാടുകളൊക്കെ മാറാനായിട്ട് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത്. അതും ഒരുപാട് വർഷം മുമ്പ് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ കൊണ്ടു നടന്ന ഒരു പരമ്പരാഗത രീതിയിലുള്ള ഒരു ഫേസ് പാക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ശമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം ശമയത്തിൽ കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടോടെ ഇരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

കൊറേ അധികം പാട്ടുകളൊക്കെ ആയിട്ട് ദാ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർ ജെ അപർണ. അപ്പൊ ഇന്നത്തെ ഗ്രാമഫോണിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഭാവന സ്പെഷ്യൽ ഗ്രാമഫോൺ ആണ് ഇന്ന് കേൾക്കാൻ പോകുന്നത് കേട്ടോ. ഭാവന അഭിനയിച്ച ചിത്രങ്ങളിലെ പാട്ടുകളൊക്കെയാണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ നമ്മൾ ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്ന പാട്ട് ഏതാണ് എന്നറിയണ്ടേ? ഇന്ന് നമ്മൾ ഗ്രാമഫോണിൽ ആദ്യം കേൾക്കാൻ പോകുന്നത് അമൃതം എന്ന മൂവിയിലെ ഒരു സൂപ്പർ ഹിറ്റ് സോങ് ആണ് കേട്ടോ. സിബി മലയിൽ ഡയറക്ട് ചെയ്ത അമൃതം എന്ന മൂവി വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് സംസാരിക്കുന്നത്. ഇന്നും ആ ഒരു വിഷയത്തിന് പ്രസക്തിയുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. ദാ ഈ മൂവിയിലെ എല്ലാ പാട്ടുകളും തന്നെ വളരെ മനോഹരമാണ്. നമ്മൾ ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്നത് ഈ ഒരു മൂവിക്ക് വേണ്ടി സുജാത ചേച്ചിയും മധു ബാലകൃഷ്ണനും ചേർന്ന് പാടിയ മുത്തേ നിന്നെ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. അപ്പോ ഈ ഒരു പാട്ട് കേൾക്കാം. ആദ്യം കേട്ടോണ്ടേയിരിക്കും റേഡിയോ മേക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

സംവിധാനം ചെയ്ത ത്രില്ലിംഗ് മൂവിയായിരുന്നു പോലീസ്. പൃഥ്വിരാജ് ഭാവന കോമ്പിനേഷനിൽ വന്ന ഈ ഒരു മൂവിയിലെ ഒരു റൊമാന്റിക് സോങ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. ഭാവന നല്ല ഭംഗിയുള്ള ഒരു ശാലീന സുന്ദരിയായിട്ടാണ് ചിത്രത്തിലെത്തുന്നത് കേട്ടോ. ഭാവനയ്ക്ക് ആ ഗ്രാമീണ ഭംഗി വളരെ ചേരുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ജോഫി തരകൻ വരികൾ എഴുതി, ഔസേപ്പ് അച്ഛൻ സാർ സംഗീതം പകർന്ന ഒരു മനോഹരമായ സോങ് ആണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ദിലീപ് ഭാവന കോമ്പിനേഷനിൽ വന്ന ത്രില്ലിംഗ് മൂവിയായിരുന്നു ചെസ്. വളരെ സങ്കീർണമായ ഒരു കഥയായിരുന്നു ചിത്രം പറയുന്നത്. മാതാപിതാക്കളുടെ കൊലപാതകവും അതേ തുടർന്നുണ്ടാകുന്ന മകന്റെ പ്രതികാരവുമായിരുന്നു ചിത്രത്തിന്റെ ഇതിവൃത്തം. അപ്പോ ഈ ഒരു മൂവിയിലെ ഒരു ക്ലാസിക്കൽ ഹിറ്റാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ആ പാട്ട് ഏതായിരിക്കും എന്ന് മനസ്സിലായി കാണുമല്ലേ. ദാ ഈ ചിത്രത്തിന് വേണ്ടി വയലാർ ശരത്ചന്ദ്ര വർമ്മ വരികൾ എഴുതി ബേണി ഇഗ്നീഷ്യസ് ഈണം പകർന്ന് ദാസേട്ടൻ പാടിയ ആ മനോഹരമായ ക്ലാസിക്കൽ ഹിറ്റ് കേൾക്കാം. അടുത്തതായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

സൗഹൃദവും പ്രണയവും പറഞ്ഞ സിനിമ സ്നേഹക്കൂട്. ജയസൂര്യ, ഭാവന, പൃഥ്വിരാജ്, മീര ജാസ്മിൻ, കുഞ്ചാക്കോ ബോബൻ എന്നിങ്ങനെ നീണ്ട താരനിര തന്നെയായിരുന്നു ചിത്രത്തിന് വേണ്ടി അണിനിരന്നത്. ഈ ഒരു മൂവിയും ഇതിലെ പാട്ടുകളും ഇന്നും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണല്ലേ. ഇന്നും ഒരു ഫ്ലവർ ഷോപ്പിന്റെ മുന്നിലൂടെ പോകുമ്പോൾ ഈ ഒരു മൂവിയെ കുറിച്ചും ഇതിലെ പാട്ടുകളെ കുറിച്ചുമായിരിക്കും മനസ്സിൽ ചിന്തിക്കുക. അപ്പോ ഈ ഒരു മൂവിയിലെ കറുപ്പിനഴക് എന്ന പാട്ടാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് ഇന്നും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരിക്കും. അപ്പോ ഈ ഒരു പാട്ട് കേൾക്കാം. അടുത്തതായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ജയരാജ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ദൈവം അതിൽ. ഈ ഒരു മൂവിയിലെ മിക്ക പാട്ടുകളും തന്നെ ഒരു ഒപ്പനയുടെ ചായവുള്ള പാട്ടുകളാണ് കേട്ടോ. അപ്പോ നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് ഭാവന പൃഥ്വിരാജ് കോമ്പിനേഷനിൽ വന്ന ദാ ഈ മൂവിയിലെ ഏഴാം ബഹറിൻ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. കൈതപ്രത്തിന്റെ വരികൾക്ക് ശബ്ദം പകർന്നിരിക്കുന്നത് മഞ്ജരിയാണ് കേട്ടോ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ഇതിലെ പാട്ടുകളൊക്കെ കോർത്തിണക്കിയ ഗ്രാമഫോണാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇത്രയും നേരം മലയാളം പാട്ടുകളാണ്, ഭാവന അഭിനയിച്ച മലയാളം മൂവിയിലെ പാട്ടുകളാണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത് അല്ലേ. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് ഭാവന അഭിനയിച്ച ഒരു തമിഴ് മൂവിയിലെ പാട്ടാണ് കേട്ടോ. ഭാവന അഭിനയിച്ച തമിഴ് മൂവി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ദീപാവലി ആയിരിക്കും അല്ലേ. അപ്പോ ദാ ഈ ഒരു മൂവിയിലെ പാട്ട് തന്നെയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. ദീപാവലി എന്ന മൂവിക്ക് വേണ്ടി യുവൻ ശങ്കർ രാജൻ മ്യൂസിക് ചെയ്ത് മധുശ്രീ പാടിയ കണ്ണൻ വരും നേരം എന്ന് തുടങ്ങുന്ന സോങ് കേൾക്കാം അടുത്തതായി. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്ന് കണ്ട് വേഗം മടങ്ങാം.
2: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
1: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഹൃദയത്തിൽ സൂക്ഷിക്കാം. കുഞ്ചാക്കോ ബോബൻ, ഭാവന എന്നിവർ ചേർന്ന് തകർത്തഭിനയിച്ച ഈ ഒരു മൂവിയിലെ എനിക്കാണ് നീ എന്ന് തുടങ്ങുന്ന സോങ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. അഫ്സൽ, ആശ എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു ഗാനം പാടിയിരിക്കുന്നത്. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആ ഗ്രാമപ്രദേശത്തിലൂടെ കുഞ്ചാക്കോ ബോബനും ഭാവനയും പാട്ടുപാടി നൃത്തം ചെയ്യുന്ന വിഷ്വലായിരിക്കും അല്ലേ. അപ്പോ എന്തായാലും നമുക്കിനി ആ പാട്ട് തന്നെ കേൾക്കാം. അടുത്തതായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ഭാവന അഭിനയിച്ച പഴയകാല ചിത്രങ്ങളിലെ പാട്ടുകളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് അല്ലേ. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് ആസിഫ് അലി, ഭാവന, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ് എന്നിങ്ങനെ നീണ്ട താരനിര അണിനിരന്ന ഹണി ബി എന്ന മൂവിയിലെ ഒരു റൊമാന്റിക് ട്രാക്കാണ് കേട്ടോ. ഞാനിത് പറഞ്ഞപ്പോ തന്നെ പാട്ട് ഏതായിരിക്കും എന്ന് മനസ്സിലായി കാണും അല്ലേ. യെസ്, നിഴലറിയാതെ എന്ന ഹണി ബിയിലെ പാട്ട് കേൾക്കാം ഇനി അടുത്തതായിട്ട്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ഭാവന സ്പെഷ്യൽ ഗ്രാമഫോൺ ആണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നതല്ലേ. അപ്പോ ഇനി നമുക്ക് നമ്മുടെ അവസാനത്തെ പാട്ടിലേക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോ ഇന്ന് നമ്മൾ അവസാനമായിട്ട് കേൾക്കാൻ പോകുന്നത് ഭാവന സാജൻ സൂര്യ കോമ്പിനേഷനിൽ വന്ന ബംഗ്ലാവിൽ അവുദ എന്ന മൂവിയിലെ ഒരു പാട്ടാണ് കേട്ടോ. ഇന്നും ഈ ഒരു പാട്ടിന് നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ ഒരു വലിയ സ്ഥാനം തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരു പാട്ടിന്റെ വരികളാണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും ഒന്നിനൊന്ന് മികച്ചതാണ്. അപ്പോ പാട്ട് ഏതാണെന്ന് ഞാൻ പറഞ്ഞ് സസ്പെൻസ് പൊളിക്കുന്നില്ല. സുജാത ചേച്ചി പാടിയ ബംഗ്ലാവിൽ അവുദ എന്ന മൂവിയിലെ ദാ ആ ഒരു പാട്ട് വരികയാണ് നിങ്ങൾക്കായി. അപ്പൊ ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഗ്രാമഫോണിന്റെ എപ്പിസോഡും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം ഗ്രാമഫോണിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: നമസ്കാരം. റേഡിയോ മക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ നമ്മളോടൊപ്പം ചേരുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ സൈക്കാട്രിക് വിഭാഗം ഡോക്ടർ സിസ്റ്റർ ലിസയാണ്. ഡോക്ടറിനെ ഏറ്റവും ബഹുമാനത്തോടെ മെഡി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
2: താങ്ക് യു
1: ഡോക്ടർ. നമ്മൾ ഇന്ന് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് ADHD?
2: ആ പദം സ്ഥിരീകരിക്കുന്നത് പോലെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയിൽ കാണുന്ന അറ്റൻഷൻ ഡെഫിസിറ്റും ഹൈപ്പർ ആക്ടിവിറ്റിയും ചേർന്നുണ്ടാകുന്ന ഒരു രോഗത്തെയാണ് അല്ലെ ഒരു അവസ്ഥയാണ് നമ്മൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന്
1: പറയുന്നത്.
2: ഇത് പ്രധാനമായിട്ടും ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറാണ്. അതായത് ഒരാൾ വളരുന്ന പ്രായത്തിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റിൽ ഉണ്ടാകുന്ന ഡെഫിസിറ്റ്സ് ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടും ഇതിന് മൂന്ന് തരം ലക്ഷണങ്ങളാണുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞു അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടാകും, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാകും, അതിൻ്റെ കൂടെ ഇമ്പൽസിവിറ്റി എന്നുള്ള ഒരു ലക്ഷണം കൂടി കാണുമ്പോൾ ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് നമ്മൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്.
1: ഓക്കെ ഓക്കെ. ശരിക്കും ഇത് ഏത് പ്രായം മുതലാണ് കണ്ടുവരുന്നത് കൂടുതലായിട്ടും?
2: നമ്മുടെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് നമ്മളിപ്പോൾ പറയുന്നത് ഒരു 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു 5 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ 3 വയസ്സ് 5 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഇച്ചിരി ധൃതിയുള്ളതും ഒരു ആക്ടിവിറ്റി കൂടുതലുള്ളതും ഒക്കെ ഒരു നോർമലായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു 12 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നമ്മൾ കാണുകയും ഈ ലക്ഷണങ്ങൾ ഏകദേശം ഒരു 6 മാസത്തിലധികം നിൽക്കുകയും ഇത് ഒരു സെറ്റിങ്ങിൽ മാത്രമല്ല, ഉദാഹരണത്തിന് വീട് മാത്രമല്ല നമ്മളത് കാണുന്നത്. നമ്മൾ കുട്ടി സ്കൂളിലായാലും ഇത് കാണും, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തായാലും കുട്ടി ഇത് കാണും. അതേ പ്രായത്തിലുള്ള കുട്ടിയിൽ നിന്നും അധികമായിട്ടുണ്ടാവും. പിന്നെ ഈ കുട്ടിയുടെ ഫങ്ഷനിങ്ങിനെ, കുട്ടി പഠിക്കുന്നൊരു കുട്ടിയാണ്, അതിൻ്റെ ഫങ്ഷനിങ്ങിനെ ഇതിനെ ബാധിക്കും. ഇങ്ങനെയുള്ള ചില ഘടകങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ കുട്ടിക്ക് ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉണ്ട് എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത്.
1: ഓക്കെ ഡോക്ടർ, ഇതൊരു അപകടാവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു രോഗാവസ്ഥയാണോ?
2: തീർച്ചയായിട്ടും നമ്മൾ ഇത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനും അത് ചികിത്സിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട അത് ആവശ്യമാണ്, വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ശ്രദ്ധയില്ലായ്മ എന്ന് പറയുമ്പോൾ അതിന് പല ഘടകങ്ങളുണ്ട്. അതായത് നമ്മൾ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ മാതാപിതാക്കളെ പിന്നെ ടീച്ചേഴ്സ് പറയും കുട്ടി അനുസരിക്കുന്നില്ലെന്ന്. അവർ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും അവർ അനുസരിക്കാത്തത്. അവർക്ക് നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് മുഴുവനും അവർക്ക് കേട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ലായിരിക്കും, ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പഠിത്തത്തിൽ അവർ പുറകോട്ട് പോകുന്നു. ഇപ്പൊ പല കാര്യങ്ങൾ എവിടെയെങ്കിലും വെച്ചാൽ അത് മറന്നു പോകുന്നു, പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തുന്നു. ഇതെല്ലാം അവരുടെ ശ്രദ്ധയില്ലായ്മയുടെ ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് നമ്മൾ പറയുമ്പം അവരുടെ തടങ്ങിയിരിക്കാൻ അവർക്ക് പറ്റത്തില്ല, അവർ ഓടി നടക്കും. ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുമ്പോഴാണ് അല്ലെങ്കിൽ കുട്ടി അടങ്ങിയിരിക്കേണ്ട ഒരു അവസ്ഥയിലാണെങ്കിൽ കുട്ടി ഓടി നടക്കും, അവർ മറ്റു കുട്ടികളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, അവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഇതൊക്കെയാണ് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ചില ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പൾസിവിറ്റി എന്ന് പറയുമ്പോൾ അവർക്ക് അതിന്റെ കോൺസിക്വൻസസ് മനസ്സിലാക്കി അവരുടെ ബിഹേവിയറിനെ നിയന്ത്രിക്കാൻ അവർക്ക് പറ്റത്തില്ല. അപ്പം ഇതിന്റെ അപകടം എന്തെന്ന് ചോദിച്ചാൽ കുട്ടികൾ വളർന്ന് വളർന്ന് വളർന്ന് വരുമ്പോൾ തന്നെ അവർക്ക് അവരിൽ ആത്മവിശ്വാസം വളരെയധികം നഷ്ടപ്പെടും. കാരണം അവർ പഠിത്തത്തിൽ പുറകോട്ട് പോകുമ്പോൾ എല്ലാവരും അവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങും, ടീച്ചേഴ്സ് കുറ്റപ്പെടുത്തും, മാതാപിതാക്കൾ കുറ്റപ്പെടുത്തും. അപ്പം അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തും. പിന്നെ ഇവർ ആക്ടിവിറ്റി ലെവലും അല്ലെങ്കിൽ ഇമ്പൾസിവിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഒരു നോവൽറ്റി സീക്കിംഗ് അവർക്ക് കാണും, പുതിയ പുതിയ കാര്യങ്ങൾ റിസ്ക് ടേക്കിംഗ് അവർക്ക് കൂടുതലായിട്ട് കാണും. അപ്പം എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ അവർക്ക് പുതിയ കാര്യങ്ങൾ അവർക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു താല്പര്യം സാധാരണ കുട്ടികളെ കൂടുതലാകും. അപ്പം അവരുടെ ഒരു വളർച്ചയുടെ ഒരു കാലഘട്ടത്തിൽ അവർ കൂടുതൽ ലഹരിക്കൊക്കെ എക്സ്പോസ്ഡ് ആകുമ്പം അതൊന്ന് എങ്ങനെയെങ്കിലും ടേസ്റ്റ് ചെയ്യണം, അതെന്താണെന്ന് അനുഭവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വരികയും അപ്പം അതിലേക്ക് അവർക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. മറിച്ച് വേറൊരു കൂട്ടം കുട്ടികളാണെങ്കിൽ അവർക്ക് ഞാൻ ആദ്യം പറഞ്ഞില്ല അനുസരണക്കേടൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പം നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുക അനുസരിക്കാൻ പറ്റാതെ വരികയും അവർ നമ്മുടെ ഒരു സാധാരണ രീതിയിൽ നിന്ന് വഴിമാറി ചിന്തിക്കും ബാധിക്കുകയും അവർക്ക് കണ്ടക്ട് ഡിസോർഡർ, അതായത് അവരുടെ സ്വഭാവ വൈകല്യങ്ങൾ പോലെ അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇതെല്ലാം ഈ ലഹരിയുടെ ഉപയോഗമായാലും കണ്ടക്ട് ഡിസോർഡേഴ്സ് ആയാലും ഇതെല്ലാം അവരെ ഒരു അപകട നിലയിലേക്കാണ് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് കൃത്യസമയത്ത് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്.
1: ശരിക്കും ഇത്

0: ചോറിന്റെ നാഡീവ്യൂഹത്തിന്റെ ഭാഗങ്ങള് ചിലതൊക്കെ ഇങ്ങനെ വെട്ടി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കും, അല്ലെ മച്ചറായിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ അത് മച്ചറേഷൻ വന്നു കഴിയുമ്പോൾ അത് 18 വയസ്സ് കഴിയുമ്പോഴത്തേനും ഈ ഒരു ലക്ഷണങ്ങളൊക്കെ അവർക്ക് മാറും, അവർ ഡെവലപ്മെന്റ് പൂർത്തിയാകുമ്പോഴത്തേനും അത് മാറും. പക്ഷെ നിർഭാഗ്യവശാൽ വളരെ കുറച്ച് ആൾക്കാർക്ക്, അതേ മൊബൈൽ 30-40% വരെയുള്ള ആൾക്കാർക്ക് ഈ ലക്ഷണങ്ങൾ മുന്നോട്ട് പോവുകയും അവർക്ക് തുടർച്ചയായിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ ആവശ്യമായി വരുന്നതായിട്ടും പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്.
1: ഡോക്ടർ, അതുപോലെ നമ്മൾ ഈ കാരണങ്ങൾ ചോദിക്കുമ്പോൾ എന്റെ ഒരു ഡൗട്ടാണ്, നമുക്ക് ഈ പറയല്ലേ ചിലർക്ക് ഗർഭാവസ്ഥയിൽ ഇപ്പം ഇങ്ങനെ ഗർഭിണിയായിരിക്കെ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പാരമ്പര്യം ചില കാരണങ്ങളാവാറുണ്ട് ചില രോഗാവസ്ഥയ്ക്ക്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാരണം കൂടെ വരാറുണ്ടോ?
0: തീർച്ചയായിട്ടും ഇതിന് ഒരു ഒരു കാരണമായിട്ട് നമുക്ക് എടുത്തു പറയാനില്ല. ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞുരുവാകുന്നത് മുതല് ഡെവലപ്മെന്റ് പരിപൂർണമാകുന്ന കാലഘട്ടം വരെയുള്ള കുട്ടികൾക്കുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങൾ അല്ലെ അവരെ ബാധിക്കുന്നതായിട്ടുള്ള സാമൂഹികവും ബയോളജിക്കൽ ആയിട്ടുള്ളതും എല്ലാ കാരണങ്ങളും ഇതിന് കാരണമാകാറുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പൊ അമ്മ അനുഭവിക്കുന്ന സ്ട്രെസ്, അല്ലെങ്കിൽ അമ്മ ഗർഭാവസ്ഥയിൽ ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ അല്ലെങ്കിൽ ലഹരികൾ, ഈ ഇതെല്ലാം കുട്ടികൾക്ക് ഇങ്ങനെയുള്ള അവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ട്. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു അസുഖം, ഡയബറ്റിക് ഹൈപ്പർ ടെൻഷൻ, ഇതൊന്നും നമ്മൾ നല്ല രീതിയിൽ അത് കൺട്രോൾ ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഇമോഷണലി ഭർത്താവിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അവർക്ക് അനുഭവപ്പെടുന്ന ഇമോഷണൽ ആയിട്ടുള്ള സ്ട്രെസ്, അപ്പം പ്രഗ്നൻസി സമയത്ത് ഒരു അമ്മ കടന്നു പോകുന്ന ഏതൊരു സ്ട്രെസ്സും ഇത്തരത്തിലുള്ള ഒരു രോഗാവസ്ഥയിലേക്ക് കുഞ്ഞിനെ ബാധിക്കും. അതുപോലെ തന്നെ പ്രസവ സമയത്തുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, ഓക്സിജന്റെ അളവ് കുഞ്ഞിന് കുറഞ്ഞു പോവുക, ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ, അല്ലെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ കുഞ്ഞിനുണ്ടാകുന്ന ട്രോമാസ്, അത് ഫിസിയോളജിക്കലായിരിക്കാം, സൈക്കോളജിക്കലായിരിക്കാം, ബയോളജിക്കലായിരിക്കാം, സോഷ്യലായിരിക്കാം, ഇത് ഏത് തരത്തിലുള്ള ട്രോമയാണെങ്കിലും ഇത്തരത്തിലേക്ക് ഇത് പല ഘടകങ്ങൾ ഒന്നിച്ച് ചേരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ADHD പോലെയുള്ള ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നത്.
1: ഓക്കെ ഡോക്ടർ, ഇനി അടുത്തൊരു ചോദ്യം, ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും?
0: ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതിനൊരു ട്രയാഡാണ്, അതായത് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവണം, ഇൻഅറ്റൻഷൻ ഉണ്ടാവണം, ഇമ്പൽസിവിറ്റി ഉണ്ടാവണം. അപ്പം ഇൻഅറ്റൻഷനെ പറ്റി ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, കൊച്ചിന് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള വിമുഖത, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മുഴുവൻ കേൾക്കാത്തത് കൊണ്ട് തന്നെ അവർ പകുതി ചെയ്യും, പകുതി ഇട്ടിട്ട് പോകും. അപ്പം സ്കൂളിൽ പോകുന്ന കുട്ടി അവരുടെ ലഞ്ച് ബോക്സ് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് വരും, നോട്ട് എഴുതാൻ നോട്ട് കംപ്ലീറ്റ് ചെയ്യത്തില്ല കുട്ടി, പകുതി ആകുമ്പോഴത്തേനും അവർക്ക് ബോറടിച്ച് അവർക്ക് നിർത്തിപ്പോകും. അപ്പം ഒരു കാര്യങ്ങളും ഒരു പൂർത്തീകരിക്കാൻ അവർക്ക് പറ്റത്തില്ല, അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, എല്ലാം ഇങ്ങനെ അവർ പുറകിൽ വെച്ചിട്ട് മാറ്റി വെച്ചിട്ടിരിക്കും. അതാണ് ഇന്നറ്റൻഷന്റെ ചില ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അവർ അടങ്ങിയിരിക്കേണ്ടതായിട്ടൊരു അവസ്ഥ വരുമ്പോൾ അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, കുറച്ച് മിനിറ്റുകൾ മാത്രമേ അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തുള്ളൂ, ബാക്കി അവർ ഓടി നടന്ന് മറ്റുള്ളവരെ ശല്യപ്പെടുത്തുക, അല്ലെങ്കിൽ അവർക്ക് അറിയുന്നില്ല അവർ മറ്റുള്ളവർക്കൊരു ശല്യമാകുന്നുണ്ടെന്ന്. അപ്പം അതാണ് ഹൈപ്പർ ആക്ടിവിറ്റി, അവരെപ്പോഴും ഫിഡ്ജെറ്റിങ് കയ്യും കാലം അനക്കിക്കൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ പിടിച്ചുകൊണ്ടിരിക്കും, അപ്പോൾ ഒരിക്കലും അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. മൂന്നാമതായിട്ട് പറയുന്ന ഇമ്പൽസിവിറ്റി എന്ന് വെച്ചാൽ, നമ്മൾ മുതിർന്നവർ രണ്ടുപേരും ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ കയറി അവർ സംസാരിക്കുക, അപ്പം നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ തന്നെ ചോദ്യം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ കുട്ടി ഉത്തരം പറയുക, അല്ലെങ്കിൽ ഇപ്പം ഒരു കാര്യം ഞാൻ കുട്ടി ഇപ്പം നമ്മുടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അങ്ങനെ ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് അവൻ അറിയാം, പക്ഷേ അവൻ്റെ ഇമ്പൽസിവിറ്റി കാരണം അവിടെ ഇടവും വലവും നോക്കാതെ എടുത്ത് ചാടുക. ഇപ്പം ഇങ്ങനെയുള്ള ചിലതൊക്കെയാണ് നമ്മുടെ ഇമ്പൽസിവിറ്റിയുടെ ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റി അല്ലെ ഇന്നറ്റൻഷൻ, ഇതിൻ്റെ സബ് കാറ്റഗറീസ്, അതായത് അതിൻ്റെ ഉള്ളിലുള്ള ചില ഘടകങ്ങൾ ഞാൻ പറഞ്ഞത്, അത് അതിൽ കുറേയൊക്കെ, അതായത് 5 എണ്ണം അല്ലെ 6 എണ്ണം 7 എണ്ണം, ഇതൊക്കെ നമ്മൾ കൂട്ടമായിട്ട് ഒന്നിച്ച് കാണുമ്പോഴാണ് നമുക്ക് ADHD ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് സ്ഥിരീകരിക്കാനായിട്ട് നമുക്ക് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ചില മെത്തേഡ്സുകളുണ്ട്, സൈക്കോളജിക്കൽ ടെസ്റ്റുകളുണ്ട്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിത് സ്ഥിരീകരിക്കുന്നത്. നിർഭാഗ്യവശാൽ നമുക്കിങ്ങനെ ഇത് സ്ഥിരീകരിക്കാനുള്ള മറ്റ് ടെസ്റ്റുകൾ, അതായത് ബ്ലഡ് ടെസ്റ്റോ അല്ലെ സ്കാനിങ്ങോ ഇതുകൊണ്ടൊന്നും നമുക്ക് സ്ഥിരീകരിക്കാൻ സാധ്യമല്ല. ഇത്
1: അല്ല ശരിക്കും എല്ലാ ലക്ഷണങ്ങളും ഒന്നും ഈ ഒരു രോഗാവസ്ഥയ്ക്ക് കാരണമല്ല.
0: ഓക്കെ,
1: നമ്മൾ ഇനി ഇത് ഇങ്ങനൊരു കുട്ടി, ഇങ്ങനെ രോഗാവസ്ഥയിലുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ പേരന്റ്സ് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്?
0: ഓക്കെ, ഈ ഒരു ADHDയുടെ ട്രീറ്റ്മെന്റ് നമ്മൾ രണ്ട് തരത്തിലാണ് നമ്മൾ പറയുന്നത്. ഒന്ന് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ബിഹേവിയറൽ മാനേജ്മെന്റ് എന്ന് പറയും, രണ്ട് നമ്മൾ ഫാർമക്കോളജിക്കൽ മെഡിക്കേഷൻസ് എന്ന് പറയും. നമ്മൾ എപ്പോഴും ആദ്യമേ പ്രിഫർ ചെയ്യുന്നത് നോൺ ഫാർമക്കോളജിക്കൽ, അതായത് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ബിഹേവിയറൽ മാനേജ്മെന്റ് ആണ്. അവിടെയാണ് നമ്മുടെ പേരന്റ്സിന്റെ പ്രാധാന്യമുള്ളത്. അതായത് നമ്മളെ പോലെ തന്നെ നമ്മൾ

0: ഒരു തെറാപ്പിസ്റ്റിനെ പോലെ അല്ലെ ഒരു ഡോക്ടറിനെ പോലെ തന്നെ വീട്ടിലൊരു തെറാപ്പിസ്റ്റായിട്ട് അവര് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ് പേരൻസിന്റെ പ്രധാനപ്പെട്ട കർത്തവ്യം. അപ്പൊ അവരെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ആ കുട്ടിയോട് ഇടപെടുന്ന ഒരു രീതിയുണ്ട്, അയാളെ ട്രെയിൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പം നമ്മൾക്ക് കുട്ടിക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടിയെ നമ്മൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും, നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കുഞ്ഞിന്റെ അടുത്ത് അത് ഒരു സാധനം അവിടെ വെച്ചിട്ട് മറ്റേ സാധനം എടുത്തിട്ട് വാ എന്നൊരു ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ പരിപൂർണമായിട്ട് കൊടുക്കാതെ ആ സാധനം അവിടെ വച്ചിട്ട് വരൂ എന്ന് പറഞ്ഞാൽ അവൻ അവനത് വെച്ചിട്ട് വരും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്ത് കുട്ടി അത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവനെ എപ്പോഴും റിവാർഡ് ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് കുട്ടികൾക്ക് ഈ ശ്രദ്ധ കൂട്ടാനായിട്ട് നമുക്ക് പറ്റുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് ചില ചില പിന്നെ ശ്രദ്ധ കൂട്ടാനുള്ള ചില ട്രിക്കുകളുണ്ട്, അതല്ലെങ്കിൽ ട്രെയിനിങ്ങുകളുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പരിപ്പും പച്ച പയറും കൂടി മിക്സ് ചെയ്തിട്ട് കുട്ടിയോട് രണ്ടും കൂടെ തിരിക്കാൻ പറയുക, മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തിരിക്കാൻ പറയുക. അപ്പൊ അവൻ ആ ശ്രദ്ധിച്ച് അത് തിരിക്കേണ്ടി വരും. അപ്പം പല പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവന് ശ്രദ്ധ കൂടാനുള്ള ഒരു ട്രെയിനിങ് കുഞ്ഞിന് കിട്ടും. അപ്പം ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും കുട്ടികളോട് എങ്ങനെയാണ് ഇടപെടേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്. പിന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഭയങ്കര വാശിയായിരിക്കും. അപ്പൊ അവർക്ക് ഒരു കാര്യം വേണമെന്ന് വെച്ചാൽ അത് കിട്ടുന്നിടം വരെ അവർക്ക് അവർക്ക് പലതരത്തിലുള്ള ടാൻട്രംസ് അവർ ചെയ്യും. അപ്പൊ മാതാപിതാക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ കുട്ടികൾക്ക് ഒരു കാര്യം അവർ ആവശ്യപ്പെട്ട, ഉദാഹരണത്തിന് അവർക്കൊരു ഐസ്ക്രീം വേണം, പുറത്ത് കടയിൽ പോകുമ്പോൾ അവർക്ക് ഐസ്ക്രീം വേണമെന്ന് അവർ വാശി പിടിച്ചാൽ അവർക്ക് കൊടുക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ല, കുട്ടി അത് കഴിച്ചാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അവൻ വിശന്നിരിക്കുന്നതായിരിക്കുമെങ്കിൽ നമ്മളത് വാങ്ങിച്ചു കൊടുക്കണം. അതല്ല, നമ്മുടെ പൈസയില്ല അല്ലെ, കുട്ടിക്ക് എന്തെങ്കിലും ഒരു അസുഖമുണ്ട്, നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ അവനോട് നോ പറയണം. അവൻ എന്ത് തരത്തിലുള്ള പെരുമാറ്റങ്ങൾ കാണിച്ചാലും നോ പറയണം, നമ്മൾ ചെയ്തു കൊടുക്കാൻ പാടില്ല. ഒരു പ്രാവശ്യം നമ്മൾ അവന് ടാൻട്രംസ് കാണിച്ച് ചെയ്തു കൊടുത്താൽ നാളെ അതിലും വലിയൊരു ആവശ്യങ്ങളായിട്ട് വരും, വലിയ ടാൻട്രംസ് അവൻ എടുക്കും.
1: ഇങ്ങനെ വാശി കാണിച്ചാൽ മതി എനിക്ക്.
0: അപ്പൊ നമ്മൾ അത് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചില ഇൻസ്ട്രക്ഷൻസ് നമ്മൾ മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ പഠിപ്പിക്കുകയും ചെയ്യും, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, നമ്മളെ പോലെ തന്നെ ഒരു തെറാപ്പിസ്റ്റ് ആയിട്ട് അവർ അവരെ വീടുകളിൽ അവർ വർത്തിക്കുന്നു. അതുവഴിയായിട്ട് കുട്ടികൾക്ക് കുട്ടികളുടെ ഈ പെരുമാറ്റ വൈകല്യങ്ങളൊക്കെ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളൊരു 6 മാസം അല്ലെ 1 ഇയർ ഒക്കെ ഇത് ട്രൈ ചെയ്യും, എന്നിട്ട് ഒട്ടും കുട്ടികൾക്ക് ഇമ്പ്രൂവ് ആകുന്നില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഒരു മെഡിക്കൽ മാനേജ്മെന്റിലേക്ക് പോകുന്നത്. പലതരത്തിലുള്ള മെഡിസിൻസ് ഇന്ന് അവൈലബിൾ ആണ് കുട്ടികൾക്ക്. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ പറയും കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഇപ്പം ഒരു വർഷത്തിൽ 12 മാസം ഉണ്ടെങ്കിൽ 2 മാസം കുട്ടികൾക്ക് അവധിയാണ്. അപ്പം 10 മാസം നമ്മൾ മെഡിസിൻ കൊടുക്കാൻ പറയും, 2 മാസം അവർക്കൊരു ഓഫ് കൊടുക്കാൻ പറയും. അപ്പം ആ സമയത്ത് കുട്ടിക്ക് ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യമില്ല, അവർ അവരുടെ ലെഷർ ടൈം അല്ലെങ്കിൽ അവരുടെ വെക്കേഷൻ ടൈമാണ്. അപ്പോൾ അവർക്ക് ആ സമയത്ത് മെഡിസിൻസിൻ്റെ ആവശ്യം ഉണ്ടാവാത്ത രീതിയിൽ പെരുമാറുക അവരോട്. ബാക്കി സമയത്ത് പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളത് കൊണ്ട് ആ സമയത്ത് നമ്മൾ മെഡിസിൻ എടുക്കുക. അപ്പോൾ ഓരോ കുട്ടിയുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ പല രീതിയിലുള്ള ചികിത്സാവിധികളുണ്ട്. ഇപ്പോൾ ഇത് ഏറ്റവും ലഘുവായിട്ടുള്ളൊരു ചികിത്സാവിധിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പലതരത്തിൽ ഒരു കുട്ടിക്ക് പേഴ്സൺ സെൻറ്റേർഡ് ആണ്, ഒരു കുട്ടിക്ക് ആവശ്യമായ രീതിയിൽ നമ്മളത് ടൈലർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തു വരുന്നത്.
1: ഓക്കെ ഡോക്ടർ, അപ്പോൾ നമ്മുടെ ഈ ഒരു മെഡിസിൻ വഴിയുള്ള ചികിത്സാ രീതിക്ക് അപ്പുറത്തേക്ക് നമ്മുടെ വീട്ടില് അല്ലെ പാരന്റ്സും അതുപോലെ തന്നെ അവരെ ട്രെയിൻ ചെയ്യിക്കാം,
0: പ്രാധാന്യം കൊടുക്കുന്നത് അതാണ് പ്രൈമറി ആയിട്ടുള്ളത്. അത് വർക്ക് ചെയ്തില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഒരു മെഡിസിനിലേക്ക്
1: പോവുകയുള്ളൂ അല്ലെ. ഓക്കെ ഓക്കെ, കാരണം മാനസികമായിട്ട് നമുക്ക് എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അല്ലെ നോക്കുന്നത്.
0: അതെ, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും, പക്ഷെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും നമ്മുടെ ഈ ഒരു കൾച്ചറിൽ മാതാപിതാക്കൾ അത് അംഗീകരിച്ച് കുട്ടികളൊക്കെ നന്നായിട്ട് വരുന്നതാണ് നമ്മൾ കാണുന്നത്, മെഡിസിൻസ് ഇല്ലാതെ തന്നെ.
1: അപ്പൊ ഡോക്ടർ, നമ്മൾ ഈ മെഡിസിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അത്രയും, അതായത് ആ ഒരു ആ പ്രായം മുതൽ കഴിച്ചു തുടങ്ങുക, അപ്പൊ അതിന് വീണ്ടും ഫ്യൂച്ചറിലേക്ക് അങ്ങനെ ഒരു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ?
0: ഉറപ്പായിട്ടും ഇല്ല. നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഏറ്റവും ലെസീവിൾ തിരഞ്ഞെടുക്കാന്ന് പറയത്തില്ല. നമ്മൾ ഇപ്പൊ കുട്ടി മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെ പറ്റി നമുക്കറിയാം. കുട്ടികൾ പലതരത്തിലും അവർ നഷ്ടപ്പെട്ടു പോകാൻ നമുക്ക് സാധ്യതകളുണ്ട്. അപ്പൊ നമ്മളത് വെച്ച് നോക്കുമ്പോൾ കുട്ടിക്ക് മെഡിസിൻ കൊടുക്കുക എന്നുള്ള ഓപ്ഷനാണ് നമ്മുടെ മുന്നിൽ ഏറ്റവും ഒന്നാമതായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ മെഡിസിൻസ് ഇല്ലാത്തൊരു ട്രീറ്റ്മെന്റ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. കുട്ടികൾക്ക് മെഡിസിൻ കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല, ബട്ട് നമുക്ക് ഒരു നിവൃത്തിയും ഇല്ലാതെ വരുമ്പം നമ്മളത് പ്രിഫർ ചെയ്യും
1: ചെയ്യാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു ഡോക്ടർ. എന്തായാലും ADHD ഒരു ചെറിയ വിഷയമല്ല എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തില് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും ലക്ഷണങ്ങളും കാരണങ്ങളും ഒക്കെ പറഞ്ഞപ്പോഴും ഞാനും ഇങ്ങനെ ആലോചിക്കായിരുന്നു, പല രീതിയിൽ പല കുട്ടികളെ നമ്മളും കാണാറുണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. റേഡിയോ ബൈക്ക് ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിറ്റോക്ക് ആണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്ന് മെഡിറ്റോക്കിൽ ADHD എന്ന രോഗാവസ്ഥയെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ സൈക്യാട്രിക് വിഭാഗം ഡോക്ടർ സിസ്റ്റർ ലിസയായിരുന്നു. ഡോക്ടറിനെ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മെഡിറ്റോക്കിൽ നിന്ന് ഇവിടെ പറയുന്നു ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ ബൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സ്ത്രീശക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ത്രീശക്തിയിൽ കൂടെയുള്ളത് ദീപ. ഇന്നത്തെ സ്ത്രീശക്തിയിൽ ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടായ, അതുകൂടാതെ പവർ ലിഫ്റ്റിംഗ് താരം കൂടിയായ ഒരു വനിതയെ കുറിച്ചാണ്. അതായത് നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് മുഹമ്മ ലക്ഷ്മി ദേവി നിവാസിൽ ഡോക്ടർ പി എൽ ലക്ഷ്മി. അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മുടെ സ്ത്രീശക്തിയിൽ ഡോക്ടറുടെ കാര്യങ്ങളാണ്. ഒരു മോഹൻലാൽ സിനിമയോട് തോന്നിയ ആരാധനയാണ് ലക്ഷ്മി എന്ന ഡോക്ടറെ മെഡിക്കൽ പ്രൊഫഷനിലേക്ക് എത്തിച്ചത്. അതായത് നമ്മുടെ അവയവക്കടത്ത് പ്രമേയമാക്കി 1995 പുറത്തിറങ്ങിയ നിർണയം അന്നത്തെ 8 വയസ്സുകാരിയുടെ മനസ്സിൽ വൈദ്യശാസ്ത്രത്തിന്റെ വിത്തുപാകി. അങ്ങനെ ഒരു സിനിമയൊക്കെ കണ്ട് ഒരാൾക്കൊരു പ്രൊഫഷനോടോ ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അല്ലേ. ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു എയിം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് അത് നേടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി പ്രചോദനം, അല്ലെങ്കിൽ കുറച്ചും കൂടി അങ്ങനെ ആവണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുകയും ചെയ്യും. ഡോക്ടറിന്റെ കാര്യത്തിലും അത് തന്നെയായിരുന്നു സംഭവിച്ചത്. വിവിധയിടങ്ങളിൽ സേവനം പിന്നിട്ടാണ് ജന്മനാട്ടിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സൂപ്രണ്ട് പദവിയിൽ എത്തിയതും. PWD റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർ എം പെണ്ണമ്മയുടെയും റിട്ടയർഡ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പുരുഷോത്തമന്റെയും മൂത്ത മകളാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടേത് ഉൾപ്പെടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പല കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിച്ച ആളാണ് പെണ്ണമ്മ. പെണ്ണമ്മയുടെ പേര് പതിച്ച ശിലാഫലകങ്ങൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും കാണാം. ഇവ കണ്ട് എന്നും ജോലിക്ക് കയറുന്നതും പ്രത്യേക കരുത്താണെന്നാണ് ഡോക്ടർ ലക്ഷ്മി പറയുന്നത്. പിന്നെ അഡ്മിനിസ്ട്രേഷൻ രംഗത്തും അമ്മ തന്നെയാണ് ഗുരു. ഡോക്ടർ ആവുക എന്നത് ആഗ്രഹമായിരുന്നു, എന്നാൽ ഭരണകാര്യ നിർവഹണം ഏറെ ഇഷ്ടത്തോടെ ആസ്വദിക്കുന്നുവെന്നും ഡോക്ടർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞിട്ടുള്ള ഡോക്ടർ എന്ന് പറയുന്നത് അത് ഒരു സൈഡാണ്, ഇപ്പുറത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്കൂൾ തലം മുതൽ കായിക രംഗത്ത് സജീവമായിരുന്നു ഡോക്ടർ ലക്ഷ്മി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ MBBS പഠന കാലയളവിലാണ് ജിമ്മിൽ പോയി തുടങ്ങിയത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് RMO പദവിയിൽ എത്തിയതോടെ ആലപ്പുഴ നഗരത്തിലെ ജിമ്മിൽ പരിശീലനം തുടർന്നു. അവിടെ വെച്ചിട്ടാണ് പവർ ലിഫ്റ്റിംഗിലേക്ക് വഴിമാറിയത്. നമ്മൾ വിചാരിക്കും ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഉണ്ടല്ലേ. ഓരോ കാര്യത്തിനും എൻഗേജ്ഡ് ആവണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സൈഡായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ സമയവും മനസ്സും ഉണ്ടെങ്കിൽ എന്തും പറ്റും എന്ന് തെളിയിച്ചു തരുന്ന ഒരുപാട് പേര് നമ്മളുടെ കൂടെ തന്നെയുണ്ട്. ചാമ്പ്യൻഷിപ്പുകളിൽ 84+ കിലോ വനിതാ വിഭാഗത്തിൽ മത്സരിക്കുന്ന ഡോക്ടർ ലക്ഷ്മിക്ക് ദേശീയ മത്സരവും കിരീടവുമാണ് ഇനി ലക്ഷ്യം. ഡെഡ് ലിഫ്റ്റ്, സ്ക്വാഡ്, ബെഞ്ച് പ്രസ് എന്നിവയിൽ സംസ്ഥാന തലത്തിൽ ഒന്നാമതായിരുന്നു. രാത്രി 8:30 മുതൽ 10 മണിവരെയാണ് പരിശീലനം. ചെട്ടിക്കാട് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ഡി ജയദേവനാണ് ഹസ്ബൻഡ്. 3-ാം ക്ലാസ്സുകാരി ദുർഗാദേവിയും 2-വയസ്സുകാരി ഭദ്രയുമാണ് മക്കൾ. അപ്പൊ ഈ തിരക്കിന്റെ ഇടയിൽ, അതായത് ഡോക്ടർ എന്നുള്ള ജോലി, അതിന്റെ കൂടെ തന്നെ കുട്ടികളുടെ കാര്യങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പവർ ലിഫ്റ്റിംഗ് താരം കൂടിയിട്ട് ആയി മാറിയ ഡോക്ടർ ലക്ഷ്മി. അപ്പൊ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സാധിക്കും. സമയക്കുറവ്, അല്ലെങ്കിൽ അങ്ങനെ വീട്ടുകാര്യങ്ങൾ ചെയ്യണം, ജോലി, ഇതിന്റെ കൂടെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഡോക്ടർ ലക്ഷ്മിയെ പോലുള്ളവർ ശരിക്കും മാതൃക തന്നെയാണ്. അപ്പൊ നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഈ പറഞ്ഞതുപോലെ സമയം നമ്മൾ കണ്ടെത്തണം, ഒരിക്കലും സമയം നമ്മളെ തേടി വരില്ല എന്നുള്ളത് എപ്പോഴും സത്യമായിട്ടുള്ള കാര്യമാണ്. അതെപ്പോഴും മനസ്സിലുണ്ടാവുകയും ചെയ്യണം. നമ്മൾ സമയമനുസരിച്ച് യാത്ര ചെയ്യുക, സമയത്തോടൊപ്പം നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ കാര്യങ്ങൾ, ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലി കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, അതിൻ്റെ ഇടയിലും നമ്മൾ സമയം കണ്ടെത്തി മറ്റ് നമ്മളുടെ ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റോ, ഇപ്പം ഡാൻസ് പഠിക്കണമെങ്കിലോ പാട്ട് പഠിക്കണമെങ്കിലോ, ഇതൊന്നും ഒരു തടസ്സമല്ല എന്നുള്ളതാണ് ഇവരെ പോലുള്ളവർ കാണിച്ചു തരുന്നത്. ഡോക്ടർ എന്നുള്ള ഫീൽഡ് നമുക്കറിയാം ഏറ്റവും തിരക്കേറിയ ഫീൽഡാണ്. അതിൻ്റെ കൂടെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൂപ്രണ്ടും കൂടിയാണ്. അപ്പോൾ ഒരുപാട് തിരക്കുകളുള്ള ഒരാളാണ്. അപ്പോഴും പവർ ലിഫ്റ്റിംഗ് എന്നുള്ള ആ ഒരു ആളുടെ സ്വപ്നം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അതിനു പുറമെ നടക്കുന്നുമുണ്ട്. അപ്പം അതൊക്കെ എല്ലാവർക്കും സാധിക്കും എന്നുള്ളതിന് തെളിവാണ് ഇവരെല്ലാവരും. അപ്പം എന്തായാലും ഇന്നത്തെ സ്ത്രീശക്തി ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഇത്രയും നേരം കേട്ടത് ഡോക്ടർ പി എൽ ലക്ഷ്മിയെ കുറിച്ചാണ്. വീണ്ടും നമുക്ക് മറ്റൊരു പെൺകരുത്തുമായി കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: കൊച്ചി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: യൂറിക്കാസിഡ് കൂടിയാ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ?
3: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 4 o'clock. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ரேடியோ கஃபே. This is Radio Cafe.
1: ഹായ് ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. സമയം ഇതാ 4 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. 4 മണി എന്ന് പറയുന്നത് നമ്മൾ മലയാളികളുടെ ടീ ടൈം ആണല്ലേ, നമ്മുടെ മാത്രമല്ല കേട്ടോ, ഒട്ടുമിക്ക ആൾക്കാരുടെയും 4 മണി ചായ സമയമാണ്. ഈ ചായ സമയത്തിന് വല്ലാത്തൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ആ ഒരു ദിവസത്തെ എല്ലാ വിശേഷങ്ങളും ഒരു കപ്പ് ചായയോടൊപ്പം മറ്റുള്ളവരോട് പങ്കുവെക്കുന്ന ഒരു ടൈം കൂടിയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു സമയമുണ്ടോ, അത് ഈ ചായ കുടിക്കുന്ന സമയത്താണ് കേട്ടോ. അതിപ്പോൾ 4 മണിയാകാം, രാവിലെ ആകാം, അങ്ങനെ എന്തായാലും കൂടെ ചായ ഉണ്ടെങ്കിൽ, സൊറ പറയാനായിട്ട് കൂട്ടുകാരുണ്ടെങ്കിൽ അത് പിന്നെ കളറാണല്ലേ. അപ്പോൾ എന്തായാലും ഈ 4 മണി നേരം ചായ സമയമായിട്ടുണ്ട്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന ഈ ഒരു സമയത്ത് അമ്മമാർ ഭയങ്കര രസമുള്ള പലഹാരങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകാം. അവരോടി വരുന്ന സന്തോഷത്തോടെ അത് കഴിക്കുന്ന, ഇങ്ങനെ കണ്ടു നിൽക്കുന്ന ചില അമ്മമാരുടെ സന്തോഷമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളൊരു സമയം കൂടിയാണ്. എന്തായാലും 4 മണി സമയമാകുമ്പോൾ ഇവിടെ ഒരു കഫേ ഉണ്ട്, ആ കഫേ തുറന്നിരിക്കും. ഇന്ന് ഈ കഫേയിൽ കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ്. ഇവിടെ ചായയും പലഹാരങ്ങളൊന്നും അല്ല ഉള്ളത്, രസകരമായിട്ടുള്ള മത്സരങ്ങളും ഒരുപാട് തമാശകളും ഒക്കെയാണ് കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ ഈ ഒരു യാത്രയിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ ആർജെ അപർണയാണ്. എന്താണ് റേഡിയോ കഫേ എന്നറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആദ്യമായിട്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ എന്താണ് റേഡിയോ കഫേ എന്ന് പരിചയപ്പെടുത്തേണ്ടത് ഉത്തരവാദിത്തമല്ലേ. അതുകൊണ്ട് ഞാൻ പറയാം, റേഡിയോ കഫേ എന്ന് പറയുന്നത് 3 സെഗ്മെന്റുകളുള്ള ഒരു അടിപൊളി ഷോ ആണ്. ഇതിൽ ഫസ്റ്റ് സെഗ്മെന്റ് വരുന്നത് സിനിമാ സ്കോപ്പാണ്. സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു സെഗ്മെന്റിൽ ഇങ്ങനെ കാത്തിരിക്കുന്നത്. അത് കടന്ന് നമ്മൾ 2-ാമത്തെ സെഗ്മെന്റിൽ എത്തുകയാണെങ്കിൽ അവിടെ കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവിടെ ജി കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ചളി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും, കടങ്കഥകൾ ഉണ്ടാകും, കുസൃതി ചോദ്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ എങ്ങനെ പോകുന്ന ചോദ്യങ്ങളാണ് ആ ഒരു സെഗ്മെന്റിലുള്ളത്. അതും കടന്ന് നമ്മൾ 3-ാമത്തെ സെഗ്മെന്റിൽ എത്തിയാൽ അവിടെയുള്ളത് കലാകാരന്മാർ മാത്രമാണ് കേട്ടോ, പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാവില്ല. അപ്പം എന്തായാലും നമ്മുടെ കൂട്ടത്തിലെ പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ട്, കഥ പറയാൻ കഴിവുള്ളവരുണ്ട്, ഇനി അതല്ല മിമിക്രി ചെയ്യാൻ കഴിവുള്ളവരുണ്ട്, അങ്ങനെ ഒരുപാട് കഴിവ്. ശബ്ദം കൊണ്ട് എന്ത് സാധിക്കുമോ അതിനുള്ളൊരു അവസരമാണ് കേട്ടോ. അപ്പം എന്തായാലും ഈ ഒരു 3 സെഗ്മെന്റുകളൊക്കെയാണ് റേഡിയോ കഫേയിലുള്ളത്. നമ്മൾ റേഡിയോ കഫേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ കുറച്ച് പേര് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. നമ്മുടെ ജീവൻ ചേട്ടൻ, ഓക്കെ, ഇത് രാവിലത്തെ മെസ്സേജായിരുന്നു കേട്ടോ, ഞാൻ പെട്ടെന്ന് അങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ ആദ്യം വന്ന ജീവൻ ചേട്ടൻ്റെ മെസ്സേജാണ്. ഓക്കെ, എൽ സി ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്, അനില എത്തിയിട്ടുണ്ട് കേട്ടോ, അനന്ത ചേച്ചി എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം പേര് വന്നിട്ടുണ്ട്, കുറച്ചധികം പേര് എന്താ ചെയ്യുക, ഈ ഒരു എൻട്രി സോങ് കിട്ടിയാലേ വരൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കുള്ളൊരു എൻട്രി സോങ് ആണ് ഒരു ചെറിയ സമയം, നമ്മൾ ചോദ്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ സമയം തരുകയാണ്. ആ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് വന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോകാം, അതായത് നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റിലേക്കൊക്കെ കടക്കാം. അപ്പൊ അതിനു മുമ്പ് ഒരു ചെറിയ പാട്ട് നിങ്ങൾക്കായിട്ട് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കാം, ആദ്യം പാട്ടിലേക്ക് പോകാം. ഞാൻ വരുന്ന പാട്ട് കേട്ടോണ്ടായിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ റേഡിയോ കഫേ.
1: അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് തിരികെ എത്തിയിരിക്കുകയാണ്. തിരികെ എത്തുമ്പോൾ കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. തിരികെ എത്തുമ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് പോകാനുള്ള സമയമൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ഫസ്റ്റ് സെഗ്മെന്റ് സിനിമാ സ്കോപ്പാണ്. സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ് കേട്ടോ. അതായത് ഇവിടെ കുറച്ച് പേര് എത്തിയിട്ടുണ്ട്. സനിയൽ ചാട്ടൻ ഭയങ്കര ചിരിയാണ് കേട്ടോ ഹായ് പറഞ്ഞിട്ട്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. നമ്മുടെ സൽമീത് ഇവിടെ എത്തിയിട്ടുണ്ട്. മിനി ചീച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. മിനി ബാബു കേട്ടോ, രണ്ട് മിനി ഉള്ളത് കൊണ്ട് ഞാൻ ഇൻഷെല്ലും കൂടി ചേർത്ത് പറഞ്ഞാണ് കേട്ടോ. ഹായ് അപർണ മോളി എന്ന് വിളിച്ചിട്ടുണ്ട്. ഹായ് ചേച്ചി. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങിയാലോ, നമ്മൾ ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ഒരു ചെറിയ ചടങ്ങുണ്ട്. ആ ടൈറ്റിൽ അങ്ങോട്ട് വരണം. ദാ വരുന്നു ടൈറ്റിൽ.
0: സിനിമാസ്കോപ്പ്.

0: യെസ് അങ്ങനെ ടൈറ്റിലൊക്കെ കയറിയ സ്ഥിതിക്ക് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണെന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. വെറും മടി കണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇവിടെ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ ഷീജ ചേച്ചി ഹായ് അപർണ എന്ന് പറഞ്ഞെത്തിയിട്ടുണ്ട്. ഹലോ ചേച്ചി, ചായ കുടിച്ചായിരുന്നോ? അപ്പൊ എന്തായാലും നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഇതിലും സിമ്പിൾ സ്വപ്നങ്ങളിൽ മാത്രം കേട്ടോ, അത്രയും സിമ്പിൾ ചോദ്യമാണ്. ഞാനൊരു ഓഡിയോ ക്ലിപ്പ് തരും, ഏത് മൂവി ആണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. കൊച്ചു പിള്ളേർ പോലും ഈ ഒരു മൂവി പെട്ടെന്ന് പറയും. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ഓഡിയോ ക്ലിപ്പിലേക്ക് വേഗം പോകാം. രാജേഷ് ഏട്ടൻ, ഗുഡ് ഈവനിങ്. എന്തായാലും ദാ വരുന്നു ഓഡിയോ ക്ലിപ്പ്.
1: പേടിക്കണ്ട അമ്മച്ചി, ഞാൻ ഒന്നും ചെയ്യില്ല. ഞാനിപ്പോഴും അമ്മച്ചിയുടെ ജോണാ, പഴയ ജോൺ. അമ്മച്ചിക്ക് ഓർമ്മയുണ്ടോ, ഒരു വിരൽ തുമ്പിൽ എന്നെയും മറുവിരൽ തുമ്പിൽ ആൻഡ്രോസിനെയും കൊണ്ട് നടക്കാൻ ഇറങ്ങുമ്പോ പണ്ട് അമ്മച്ചി ഞങ്ങൾക്കൊരു കഥ പറഞ്ഞുതരുമായിരുന്നില്ലേ, ഭൂതത്താന്റെ കയ്യിൽ നിന്ന് ഭൂമി നിധി തട്ടിപ്പറിച്ച കഥ? ആ കഥയിലെ നിധിയാണിപ്പോ അമ്മച്ചിയുടെ കയ്യിലിരിക്കുന്നത്.
0: അപ്പൊ ഏത് മൂവിയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഭയങ്കര സിമ്പിൾ അല്ലേ? ഇതിലും സിമ്പിൾ സ്വപ്നങ്ങളിൽ മാത്രം എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ലാന്ന് മനസ്സിലായില്ലേ? അപ്പൊ എന്തായാലും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ എന്താണ് ചെയ്യേണ്ടത്? വേറെ ഒന്നും ചെയ്യേണ്ട, ഫോൺ എടുക്കുക, വാട്സപ്പിൽ പോവുക, എന്നിട്ട് 9495730333 ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഇതിലേക്ക് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ വേഗം അയക്കാവുന്നതാണ് കേട്ടോ. നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം, ഭയങ്കര സ്പീഡിൽ പറഞ്ഞുകൊണ്ട് നോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പയ്യെ പയ്യെ പറഞ്ഞുതരാം. 9495730333. അപ്പൊ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ വേഗം വേഗം അയക്കുക. എനിക്കിവിടെ ഒരുപാട് ഉത്തരം വന്നിട്ടുണ്ട്, ഭയങ്കര സ്പീഡിലാണ് ആൻസർ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആരൊക്കെയാണ് ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. കുറേ ഉത്തരങ്ങൾ എനിക്ക് ഒരേ സമയം തന്നെയാണ് വന്നിട്ടുള്ളത്. എങ്കിലും ഫസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ രാജേഷ് ഏട്ടനാണ് കേട്ടോ. ഫസ്റ്റ് ശരി ഉത്തരം പറഞ്ഞിട്ടുള്ളത് രാജേഷ് ഏട്ടൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഒപ്പം ക്ഷമിക്കണം, രാജേഷ് ഏട്ടനല്ല കേട്ടോ, ശില്പചീച്ചി ഒറ്റപ്പാലം. രാജേഷ് ഏട്ടനും ശില്പചീച്ചിയും ഒരേ സമയമാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും രണ്ടുപേരുമാണ് കേട്ടോ ഫസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പം അടുത്തൊരു സെക്കൻഡ് നിൽക്കുന്നത് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്മി പ്രിയ ചേച്ചിയാണ്. യെസ്, ഫെബിൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ആകാശ് മോൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. സൽമിത ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഗീത ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സൗണ്ട് ആരുടെ ആണ് എന്നല്ല ചോദ്യം കേട്ടോ, വേഗം സിനിമ ഏതാണ് എന്നാണ് പറയേണ്ടത്. ലേഖ ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, ഏതാണ് സിനിമ? ഇവിടെ ക്യാരക്ടറിന്റെ പേരൊക്കെ പറയുന്നുണ്ട്, ഏതാണ് സിനിമയെന്നും കൂടി പറയുമോ? സനിൽ ചാട്ടൻ ശരിയാണ്. ഷൈജു ചേച്ചി ശരി ഉത്തരമാണ്. ഷീജ ചേച്ചി ശരി ഉത്തരമാണ്. മിനി ചേച്ചി ശരി ഉത്തരമാണ്. സിറാജാട്ടൻ ശരി ഉത്തരമാണ്. അന്ന ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. വന്നപ്പോൾ വൈകിപ്പോയി, എന്താണ് ചോദ്യം? ഒരു ഓഡിയോ ക്ലിപ്പായിരുന്നു, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഓഡിയോ ക്ലിപ്പായിരുന്നു. അമ്മച്ചിയുടെ കയ്യിൽ ഉള്ളൊരു നിധി തേടി വരുന്ന ഒരാൾ, ഞാനൊരു ക്ലോ തന്നാണ് കേട്ടോ. ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാകും, ഞാൻ വീണ്ടും ആ ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കണ്ടല്ലോ എന്നോർത്തിട്ടാണ് ഞാനത് പറഞ്ഞത്. ഹായ്, ഗുഡ് ഈവനിങ് ആഷി ചേച്ചി. ഇപ്പം എന്തായാലും കുറച്ച് പേര് ചോദ്യം കേൾക്കാതെ ഉണ്ട്, അപ്പം നമുക്ക് ഒരിക്കൽ കൂടി ഒന്നത് പ്ലേ ചെയ്യാം. നമുക്ക് ഇനി സമയമില്ല, എന്തായാലും ഞാൻ ഫുൾ കേൾപ്പിക്കില്ല, ഇടക്ക് വെച്ച് ഒന്ന് കേൾപ്പിക്കാം.
1: പേടിക്കണ്ട അമ്മച്ചി, ഞാൻ ഒന്നും ചെയ്യില്ല. ഞാനിപ്പോഴും അമ്മച്ചിയുടെ ജോണാ, പഴയ ജോൺ. അമ്മച്ചിക്ക് ഓർമ്മയുണ്ടോ, ഒരു വിരൽ തുമ്പിൽ എന്നെയും മറുവിരൽ തുമ്പിൽ ആൻഡ്രോസിനെയും കൊണ്ട് നടക്കാൻ ഇറങ്ങുമ്പോ പണ്ട് അമ്മച്ചി ഞങ്ങൾക്കൊരു കഥ പറഞ്ഞുതരുമായിരുന്നില്ലേ, ഭൂതത്താന്റെ കയ്യിൽ നിന്ന് ഭൂമി നിധി തട്ടിപ്പറിച്ച കഥ? ആ കഥയിലെ നിധിയാണിപ്പോ അമ്മച്ചിയുടെ കയ്യിലിരിക്കുന്നത്.
0: യെസ്, ഇത് ഏത് മൂവിയിലേതാണ് എന്നാണ് കേട്ടോ ചോദ്യം. എനിക്കിവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ ബിന്ദു ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അന്ന ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സിറാജേട്ടൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സിറാജേട്ടൻ അവിടെ സേഫ് ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇത്രയും സമയം മതി. അപ്പം എന്തായാലും ശരി ഉത്തരത്തിലേക്ക് പോവാണ്. ഇൻ ഹരിഹർ നഗർ എന്നതാണ് ശരി ഉത്തരം. ഇത് അറിയാത്തതായിട്ട് ആരും ഇല്ലാന്ന് എനിക്കറിയാം, കാരണം അത്രയും സിമ്പിൾ ചോദ്യമാണ്. അപ്പോൾ ഇൻ ഹരിഹർ നഗർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു അടിപൊളി കൈയ്യടിയുണ്ട്, അത് ഞാൻ അവസാനം തരുന്നതായിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്തത് ഏത് മൂവിയാണ് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അടുത്ത ഓഡിയോ ക്ലിപ്പ് ഇതാ വരുന്നു.
2: ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം മോശം മോശം മോശം മോശം മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്.
3: ലോഡ്ജ് പോലത്തെ ഒരു വീട്ടിലേക്ക് ഒരു പെങ്കൊച്ചിനെ തരിക എന്ന് പറയുന്നത് സൈസാർ എന്റെ പുരുഷൻ മനസ്സിലാക്കണം. ആ പാവപ്പെട്ട മൂന്ന് പെണ്ണുങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എന്താ ചെയ്യണ്ട? പക്ഷെ ബേബിയുടെ ഇഷ്ടം എനിക്ക് പ്രധാനപ്പെട്ടതാ. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ.
0: യെസ്, അപ്പൊ ഏതാണ് മൂവി? ഏതാണ് മൂവി? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സിമ്പിൾ ചോദ്യമാണെന്ന്. ഇവിടെ ചെറിയ ഉത്തരം വന്നിട്ടുണ്ട്. ഫസ്റ്റ് എനിക്ക് ഇവിടെ ഒരു ഉത്തരം വന്നിട്ടുണ്ട്. ഫെബിൻ ആണ് ഫസ്റ്റ് അടിച്ചിരിക്കുന്നത്. തൊട്ടു പുറകെ നമ്മുടെ സിറാജേട്ടൻ, വയനാട് സിറാജേട്ടൻ ഉണ്ട്. ഓക്കെ, ലക്ഷ്മി പ്രിയ ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ കേട്ട ഓഡിയോ ക്ലിപ്പ് ഏത് മൂവിയിലേതാണ്, അതാണ് എനിക്കറിയേണ്ടത്.

അന്നചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ആകാശ് മോൻ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ലേഖ ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബാക്കി ശരിയുത്തരങ്ങൾ പോന്നോട്ടെ.

0: കോട്ടയം കുഞ്ഞച്ചൻ തെറ്റുത്തരാണ്, കേട്ടില്ല ഒന്നുകൂടി. അമ്മേ, ഇങ്ങനെയൊക്കെ തുടങ്ങി എന്ത് ചെയ്യും? ഓക്കെ, ഒരിക്കൽ കൂടി നമുക്ക് ആ ഒരു ഓഡിയോ കേൾക്കാം.
1: ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം മോശം മോശം മോശം മോശം മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്.
2: ലോഡ്ജ് പോലത്തെ ഒരു വീട്ടിലേക്ക് ഒരു പെങ്കൊച്ചിനെ തരിക എന്ന് പറയുന്നത് സൈസാർ എന്റെ പുരുഷൻ മനസ്സിലാക്കണം. ആ പാവപ്പെട്ട മൂന്ന് പെണ്ണുങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ എന്താ ചെയ്യണം? പക്ഷെ ബേബിയുടെ ഇഷ്ടം എനിക്ക് പ്രധാനപ്പെട്ടതാ. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ.
0: Yes, yes, yes, yes. ഏതാണ് എന്നാണ് എനിക്കറിയേണ്ടത്. ഏതാണ് മൂവി? കേട്ടില്ല, ഞാൻ ഇപ്പൊ രണ്ടവണ കേൾപ്പിച്ചു.

0: ശൈജ ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അറിയില്ല, സാരിയില്ല, എന്തായാലും ഞാൻ ശരിയുത്തരത്തിലേക്ക് പോവാണ്. കുമ്പളങ്ങി നൈറ്റ്സ് ആണ് കേട്ടോ ശരിയുത്തരം. നമ്മുടെ ഷമ്മി ചേട്ടൻ്റെ ഓഡിയോ ആണ് കേട്ടത്. കുമ്പളങ്ങി നൈറ്റ്സ് ഭയങ്കര സിമ്പിൾ ചോദ്യമായിരുന്നു. സാരില്ല, എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും ഈ ഒരു ചോദ്യത്തിന് കുറേ പേര് ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. അവർക്കുള്ള കൈയടിയല്ല ഞാൻ അവസാനം തരുന്നതായിരിക്കും. അടുത്ത ചോദ്യം, അടുത്തത് ഒരു ദിലീപേട്ടൻ ചിത്രമാണ്. ഏതാണ് മൂവി എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ദാ വരുന്നു ഓഡിയോ ക്ലിപ്പ്.
1: ഞാനിവിടെ സ്കൈ ഗ്രീൻ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ വന്നാ. ഇവിടെ വന്നപ്പോ നിന്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട് അവളുടെ കാമുകനോടൊപ്പം. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാ പെട്ടെന്ന് തന്നെ പൊക്കാൻ പറ്റും. പോവാണ്ട് ഞാൻ നോക്കിക്കോളാം, വേഗം വാ.
0: യെസ്, അപ്പൊ ഇതാണ് എന്റെ ചോദ്യം. ഏതാണ് മൂവി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇച്ചിരി ടഫ് ആയിരിക്കും. നമ്മുടെ ഷമ്മി ചേട്ടനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് ചിലപ്പോ ടഫ് ആകാൻ ചാൻസ് ഉണ്ട്. ഇഷ്ടം തെറ്റുത്തരാണ്. യെസ്, എനിക്കിവിടെ ഒരു ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഒരേ ഒരാളാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഫെബിൻ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ആരുണ്ട് ഇനി ഫെബിനെ തോൽപ്പിക്കാൻ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്.

ഓക്കെ, അനില ശരിയുദ്ധരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇപ്പൊ ഞാൻ അനില ചീച്ചി എന്ന് കയറി വിളിച്ചേനെ. അനില ശരിയുദ്ധരാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടി കേൾക്കണോ? ഒരു ഒരു ഒരു ഒരു ഒന്നുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ ഒരു വട്ടം കൂടി കേൾപ്പിക്കാം. ഇതൊരു ദിലീപ് ഏട്ടൻ ചിത്രമാണ്, കിങ് ലെയർ തെറ്റുത്തരാണ്.

0: അപ്പം എന്തായാലും ആ ഓഡിയോ ക്ലിപ്പ് ഒന്നുകൂടി കേൾക്കാം. ഇവിടെ കുറേ പേർക്ക് ഡൗട്ടുണ്ട്.
1: ദൈവദോഷം
2: പറയരുത് കേട്ടോ.
3: ഒരു കാര്യം ചെയ്യാം, നമുക്ക് വെറുതെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഞാനിവിടെ സ്കൈ ഗ്രീൻ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ വന്നാ. ഇവിടെ വന്നപ്പോ നിന്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട് അവളുടെ കാമുകനോടൊപ്പം. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാ പെട്ടെന്ന് തന്നെ പൊക്കാൻ പറ്റും. പോവാണ്ട് ഞാൻ നോക്കിക്കോളാം, വേഗം വാ.
0: യെസ്, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ചോദ്യം, ഏതാണ് മൂവി എന്നാണ് എനിക്കറിയേണ്ടത്. ഏതാണ് മൂവി? കുറേ പേർക്ക് ഡൗട്ടുണ്ട്. യെസ്, ഈ പറക്കുന്നളിക തെറ്റുത്തരാണ് കേട്ടോ. ഈ പറക്കുന്നളിക അല്ല,

ഏഴു സുന്ദര രാത്രികൾ തെറ്റുത്തരാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ തന്നെ ശരിയുത്തരത്തിലേക്ക് പോകാം. ജാക്ക് ആൻഡ് ഡാനിയൽ എന്നതാണ് ശരിയുത്തരം. ജാക്ക് ആൻഡ് ഡാനിയൽ എന്ന് പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക കയ്യോട് തരികയാണ്. കാരണം ഇവിടെ വളരെ കുറച്ച് ആൾക്കാർ, രണ്ട് പേരാണ് പറഞ്ഞിട്ടുള്ളത്, ഒന്ന് ഫെബിൻ അതുപോലെ തന്നെ അനിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജാക്ക് ആൻഡ് ഡാനിയൽ എന്നതാണ് ശരിയുത്തരം കേട്ടോ. ഭയങ്കര രസമുള്ള മൂവിയായിരുന്നു. അർജുൻ സാറൊക്കെ അഭിനയിച്ചിട്ടുള്ള മൂവിയായിരുന്നു ജാക്ക് ആൻഡ് ഡാനിയൽ. വളരെയധികം ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പം എന്തായാലും ജാക്ക് ആൻഡ് ഡാനിയൽ എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കയ്യടി ഞാനിവിടെ തരുകയാണ്. ആൻഡ് ഇതിനു മുമ്പും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനൊക്കെ ശരിയുത്തരം പറഞ്ഞവർക്കുള്ള കയ്യടി ഒരുമിച്ച് തരാം. അപ്പോൾ അവർക്കുള്ള കയ്യടിയാണ് വരുന്നത്. ദാ വരുന്നു കയ്യടി. യെസ്, അങ്ങനെ കയ്യടിയൊക്കെ തന്ന സ്ഥിതിക്ക് പതിയെ നമ്മളിവിടുന്ന് ഒരു ചെറിയൊരു ടാറ്റ പറയേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. അതായത് വേറൊന്നുമില്ല, ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്കൊരു കുഞ്ഞു പാട്ടൊക്കെ കേട്ടിട്ട് തിരികെ വരാം. അപ്പോൾ ഏത് പാട്ട് വേണമെന്നിങ്ങനെ ഞാൻ ഒരുപാട് ആലോചിച്ച് അപ്പോഴത്തേക്കും ഞാൻ സെലക്ട് ചെയ്തത് മച്ചക്കാരി സോങ് ആണ് കേട്ടോ, ഫ്രം ദ മൂവി സില്ലിനൊരു കാതൽ. അപ്പം എന്തായാലും നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോകാം. ആ ഒരു പാട്ടൊക്കെ കേട്ട് പതിയെ നമുക്ക് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ ആ ഒരു പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ റേഡിയോ കഫേ.
1: രസകരമായ മത്സരങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കഫേയാണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ അപർണയാണ്. ഇവിടെ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഈ കുട്ടി ഇത് എവിടെ നിന്ന് തപ്പിക്കൊണ്ട് വരുന്നു, ഞാൻ സിനിമകൾ കാണും പക്ഷെ കുറെ നാളായി ദിലീപ് സിനിമകൾ കാണാറില്ല, പിന്നെ ഈ പറഞ്ഞ സിനിമ ഇതുവരെ കണ്ടിട്ടില്ല. അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, അതായത് ഭയങ്കര ഹൈപ്പ് കൊടുത്ത് റിലീസ് ചെയ്തൊരു മൂവിയായിരുന്നു. അതായത് മലയാളത്തിൽ അർജുൻ വന്ന് അഭിനയിച്ച് ദിലീപിനോടൊപ്പം തന്നെ കോംബോ ആയിട്ട് വന്ന് അർജുൻ സാറൊക്കെ വന്നിട്ട് ബ്ലാസ്റ്റ് മൂവിയിൽ അർജുൻ സാറൊക്കെ വന്ന് അഭിനയിച്ചൊരു മൂവിയായിരുന്നു. പക്ഷേ വലിയ വിജയമായില്ല സിനിമ എന്നതാണ്. പക്ഷേ ഇടയ്ക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഇതിലെ പാട്ടൊക്കെ നല്ല ഹിറ്റായിരുന്നു. നമ്മൾ ഇതിൻ്റെ പല സീൻസും ഒക്കെ കണ്ടിട്ടുണ്ടാകും, ശ്രദ്ധിക്കാതെ പോയിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും കുറച്ച് പേർക്ക് തെറ്റിപ്പോയി, സാരമില്ല, നമുക്ക് അതൊക്കെ ഇതാ ഈ ഒരു സെഗ്മെൻറ്റിൽ അങ്ങ് ബാലൻസ് ചെയ്തെടുക്കാം. ഈ ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് അറിയാമല്ലോ, ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ ജി കെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. ഏത് സെഗ്മെൻറ്റ്? നമ്മുടെ രണ്ടാമത്തെ സെഗ്മെൻറ്റായ ഹൈ ഡാൻസ് സിക്കിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സോങ്ങൊക്കെ കേട്ട് തിരികെ വന്നപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെഗ്മെൻറ്റിലേക്ക് കടക്കുകയാണ്. അങ്ങനെ വെറുതെ കടന്നാൽ പോരാ, ആ ടൈറ്റിലുണ്ട്, ദാ വരുന്നു ടൈറ്റിൽ.

ഞാന് ഇന്ന് ചോദിക്കാൻ പോകുന്നത് സമ്മാനത്തുകയെ കുറിച്ചിട്ടാണ് കേട്ടോ. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഒരുപാട് അവാർഡുകളുണ്ട്. അപ്പോ അതിന്റെ

സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, പക്ഷേ ഒന്ന് ആലോചിക്കേണ്ടി വരും. സ്വരാജ് ട്രോഫിയുടെ ഒന്നാം സ്ഥാനത്തിന്റെ സമ്മാനത്തുക എത്രയാണ് എന്നതാണ് എന്റെ ചോദ്യം. കേരളത്തിലെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊക്കെ നൽകുന്ന ഒരു അവാർഡാണ് സ്വരാജ് ട്രോഫി എന്ന് പറയുന്നത്. അപ്പൊ അതിന് മികച്ച ഗ്രാമപഞ്ചായത്ത് ആകുന്ന, അല്ലെങ്കിൽ അതിൽ മികച്ച ഒരു സ്ഥാനം കൈവരിക്കുന്ന ഒരു പഞ്ചായത്ത് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഉണ്ടാവുമല്ലോ, അതിന് ഒന്നാം സമ്മാനത്തുക എത്രയാണ് എന്നാണ് എനിക്കറിയേണ്ടത്. ഞാൻ ഇവിടെ ഫസ്റ്റ് എനിക്കിവിടെ ആൻസർ തന്നിട്ടുണ്ട്. ആകാശ് മോനാണ് ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ആശുചേച്ചി തൊടുപുഴ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. സൽമീത്ത ശരിയുത്തരമാണ്. എൽസി ചേച്ചി ശരിയുത്തരമാണ്. ഗീത ചേച്ചി ചുമത്ര ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ.

ഇത് കോർപ്പറേഷനിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു വേരിയേഷൻ ഒക്കെ വരും. എങ്കിലും സ്വരാജ് ട്രോഫിയുടെ ഒന്നാം സമ്മാന തുക എത്രയാണ് എന്നതാണ് എന്റെ ചോദ്യം. ഉത്തരങ്ങൾ പോന്നോട്ടെ. 25 ലക്ഷം തെറ്റാണ്. 25 ലക്ഷം അല്ല. 25 ലക്ഷം ആകണമെങ്കിൽ ആ സ്ഥാനം ഒന്ന് മാറേണ്ടി വരും. സിറാജേട്ടൻ ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഷേർലി ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. നമസ്കാരം അപർണ, ഞാൻ ഇത്തിരി വൈകി ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ജയങ്കരേട്ടനാണ് ഓക്കെ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ലേഖ ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. സ്വരാജ് ട്രോഫിയുടെ ഒന്നാം സ്ഥാനത്തിന് അർഹരാകുന്നവരെ നേടുന്ന സമ്മാന തുക എത്രയാണ് എന്നാണ് എനിക്കറിയേണ്ടത്. ഷംസുദ്ദീനിക്ക ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ആ ശരി ഉത്തരം എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം. 50 ലക്ഷമാണ് കേട്ടോ ശരി ഉത്തരം. 50 ലക്ഷമാണ് സമ്മാന തുകയായിട്ട് ലഭിക്കുന്നത്. അതായത് കേരളത്തിലെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഒരു ട്രോഫിയാണ് ഈ സ്വരാജ് ട്രോഫി എന്ന് പറയുന്നത്. ബിന്ദു ചേച്ചി ശരി ഉത്തരമാണ് കേട്ടോ. 50 ലക്ഷമാണ്. അപ്പൊ അത് എന്താ പറയാ, ഒരു പ്രത്യേക വികസന ഫണ്ടായിട്ടാണ് അത് അവർക്ക് കൊടുക്കുക. അപ്പൊ എന്തായാലും ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. യെസ്, ഓക്കെ, എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോകുകയാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ സമ്മാനം എന്താണ്, അല്ലെങ്കിൽ സമ്മാന തുക എത്രയാണ് എന്നാണ്. ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണ്? ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനാകുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സമ്മാന തുക അല്ലെങ്കിൽ സമ്മാനം എന്താണ് എന്നാണ് കേട്ടോ എന്റെ ചോദ്യം. അപ്പൊ ആ സമ്മാനം എന്താണെന്ന് കറക്റ്റ് പറയണം.

ആകാശ് മോൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്, എന്നാലും കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് കേട്ടോ. സമ്മാനത്തുക മാത്രമല്ല ഞാൻ ചോദിച്ചത്, സമ്മാനം എന്നാണ് ചോദിച്ചത്. ഓക്കെ, എന്തായാലും സമ്മാനത്തുക പറഞ്ഞാൽ മതി. ആകാശ് മോൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ,

രാമായണ മാസത്തിൽ ആ ചോദ്യം ചോദിച്ചാൽ നന്നായിരുന്നു. രാമായണ മാസത്തിൽ നമ്മൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, നമുക്കല്ലാതെ ഗുഡി ബോക്സ് പോലുള്ള പ്രോഗ്രാമൊക്കെ ഉണ്ടാവുമല്ലോ. എന്തായാലും അത് ആ ഒരു ടൈമിൽ ആലോചിച്ചിട്ട് എങ്ങനെയാന്ന് നോക്കാം കേട്ടോ. ബിന്ദു ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഷേർലി ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ആകാശ് മോൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബിന്ദു ജി യെസ്, എൽ സി ചീച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 10,000 ആണോ? തെറ്റുത്തരാണ്.

ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനാകുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സമ്മാന തുക എത്രയാണ്? സമ്മാന തുക തുക മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. നാം ഓടക്കുഴൽ പുരസ്കാര ജേതാവിന് ലഭിക്കുന്ന സമ്മാന തുക, ബിന്ദു ചീച്ചി ശരി ഉത്തരം പറഞ്ഞു, ലേ ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്, സൽമീത്ത ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തെങ്കിലും ശരി ഉത്തരത്തിലേക്ക് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ശരി ഉത്തരം എന്ന് പറയുന്നത് 30,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഓടക്കുഴൽ പുരസ്കാര ജേതാവിന് ലഭിക്കുന്ന സമ്മാനം. സമ്മാന തുക 30,000 രൂപയാണ്. അപ്പൊ എന്തെങ്കിലും ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു കൈയടിയുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏതാണ് എന്നാണ് കേട്ടോ എനിക്കറിയേണ്ടത്.

ആകാശ് മോഹൻ ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏതാണ് എന്നതാണ് എന്റെ ചോദ്യം. വേഗം വേഗം ഇതിന്റെ ഉത്തരങ്ങൾ അയക്കാം ടു ദ നമ്പർ 9495730333. കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏതാണ് എന്നതാണ് എന്റെ ചോദ്യം. സിറാജേട്ടൻ ശരീരത്തിലാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഗീത ചേച്ചി ചുമത്ര ശരീരത്തിലാണ്, ഷൈജ ചേച്ചി ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്.

കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏതാണ്? ലക്ഷ്മി പ്രിയ ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ബിന്ദു ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എൽസി ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സൽമീത ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സിറാദേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഷൈദ ചേച്ചി, ഗീത ചേച്ചി, ആകാശ് മോൻ പറഞ്ഞിട്ടുണ്ട്. ലേഖ ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്.

വേഗം വേഗം ഉത്തരങ്ങൾ വരിക. കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏതാണ് എന്നതാണ് കേട്ടോ. ഇവിടെ പലർക്കും കൺഫ്യൂഷൻ അടിക്കുന്നുണ്ട്.

ജ്ഞാനപീഠം തെറ്റുത്തരാണ് കേട്ടോ, ജ്ഞാനപീഠം അല്ല. ശീജിജീശി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ശരി ഉത്തരം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, കേരളത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് കേട്ടോ, എഴുത്തച്ഛൻ പുരസ്കാരമാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരമാണ്. അപ്പൊ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു കയ്യടി കൊടുക്കണം. ദാ വരുന്നു കയ്യടി. യെസ്, അങ്ങനെ കയ്യടിയൊക്കെ തന്ന സ്ഥിതിക്ക് ഇനി ഒരു ചെറിയ കുഞ്ഞു കുട്ടി ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒരു കുഞ്ഞു പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് വേഗം വരാം. ആ ഒരു ഗ്യാപ്പില് നിങ്ങൾ അടുത്ത സെഗ്മെന്റിലേക്ക് പാട്ടുകളൊക്കെ പാടുക. അടുത്ത സെഗ്മെന്റ് ടാലന്റ് ഓഫ് ദി ഡേ ആണ്. അപ്പോൾ നിങ്ങൾ പാട്ടൊക്കെ പാടുക. പാട്ടൊക്കെ പാടുമ്പോൾ അധികം ലെങ്ത് ഇല്ലാതെ പാടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇന്നലെ പാട്ട് പാടിയവർ ഇന്നൊരു ഗ്യാപ്പ് എടുക്കുക, പാടാത്തവർക്ക് അവസരം കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊരു ചെറിയ പാട്ട് കേട്ടിട്ട് വരാം. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: ഹൗസ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ചായ വിശേഷങ്ങളും രസകരമായ മത്സരങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കഫേയാണ്. നമ്മൾ അങ്ങനെ മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. മൂന്നാമത്തെ സെഗ്മെന്റ് ടാലന്റ് ഓഫ് ദി ഡേ ആണ്. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ പാട്ടൊക്കെ പാടി അയച്ചു തന്നിട്ടുണ്ട്. ആരൊക്കെയാണ് പാടിയിട്ടുള്ളത്, എന്താണ് പാടി തന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ പാട്ട് ആരുടെയാണ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷംസുദ്ദീൻ ഇക്ക ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട്. അതിലേക്കൊന്ന് പോകാം. നിങ്ങൾ നേരത്തെ പാട്ടുകൾ പാടി അയച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ടാഗ് ചെയ്തിടേണ്ടതാണ് കേട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി കുറേ മെസ്സേജ് വരുന്നതുകൊണ്ട് നിങ്ങളുടെ മെസ്സേജ് ഓൾറെഡി താഴെ പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പാട്ട് ഒന്ന് ടാഗ് ചെയ്യേണ്ടതാണ്. അപ്പൊ എന്തെങ്കിലും നമുക്ക് ഷംസുദ്ദീനിക്ക് എന്താണ് പാടിയിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം.
2: പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവ സ്വപ്നോപഹാരം ഒരുക്കി ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. പ്രിയമുള്ളവളെ ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു സദാമരിമല പോലെ, ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞ

0: ராஜாங்கணத்தில் வீகார ராஜாங்கணத்தில்
1: സൂപ്പർ ആയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു പാട്ടിൻ്റെ എല്ലാ ഫീലും ആ ഒരു ചേട്ടൻ പാടിയപ്പോൾ ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പം എന്തെങ്കിലും അടുത്തൊരു പാട്ട് എൽ സി ജെയ്സിയുടെയാണ്, അതൊന്ന് നമുക്ക് കേട്ടിട്ട് വരാം.

0: ഓക്കേ, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും രണ്ടുപേരാണ് പാട്ട് പാടിയിട്ടുള്ളത്. രണ്ടുപേർക്കും നല്ലൊരു കൈയടി ഞാൻ അങ്ങോട്ട് തരാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതാ ഇവിടെ പാട്ടൊക്കെ സൂപ്പർ എന്ന് പറഞ്ഞ മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും പാട്ടൊക്കെ എല്ലാവരും സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്. നമ്മുടെ ബിന്ദു ചേച്ചി ഉത്തരം പറഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് മെസ്സേജ് വായിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി അയക്കുന്ന അതേ സമയത്ത് നമുക്ക് ഇവിടെ എത്തത്തില്ല. അപ്പൊ എന്തായാലും എന്തെങ്കിലും ഡിലേ വരും, പിന്നെ നമുക്ക് ഓരോ ഉത്തരങ്ങൾ ഇവിടെ വരുന്നത് അനുസരിച്ചായിരിക്കും വായിക്കാൻ പറ്റുക. അപ്പൊ അതിൻ്റെയാണ് ഒരു ഡിലേ വരുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഉത്തരങ്ങളൊന്നും വായിക്കാതിരിക്കില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ റേഡിയോ കഫേ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പതിയെ ഞാൻ അവിടുന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. 4 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഈ ഒരു ടൈമിൽ ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞാൻ ഇവിടുന്ന് ടാറ്റാ പറയുകയാണ്. അപ്പോൾ പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, പങ്കെടുത്ത എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം റേഡിയോ കഫേ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: Ready MacFast 90.4. Time check.
4: 5 o'clock.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: കൊച്ചി.
1: നമസ്കാരം. ചെറുകഥകളുടെ ലോകമായ കഥാസരി സാഗരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർജി അമൃത കാർത്തിക. ഇന്ന് ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്ന കഥ സ്മിത മനോജ് എഴുതിയ കുറ്റബോധം. ഓഫീസിൽ വർക്കിന്റെ തിരക്കിലായിരുന്നു വിനയ്. ആ സമയത്താണ് ലതിക മാഡം ക്യാബിനിലേക്ക് വന്നത്. വിനയ, ഇത് തന്റെ മാളും എഴുതിയ കഥയല്ലേ? ദേ, മാസികയിൽ വന്നിരിക്കുന്നു. വളരെ നന്നായിട്ടുണ്ട്. തന്റെ ഭാര്യയ്ക്ക് ഈ കഴിവുണ്ടെന്ന് താൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ലതിക മാഡം അത് പറഞ്ഞതും ഒട്ടൊരു അത്ഭുതത്തോടെ വിനയൻ ആ മാസിക പിടിച്ചു വാങ്ങി. അതെ, മാളു എഴുതിയ കഥയാണല്ലോ. മാളവിക വിനയ്, ഫോട്ടോയും ഉണ്ട്. അയാൾ കുറച്ചൊരു കുറ്റബോധത്തോടെ ആ കഥ ഒറ്റയിരുപ്പിൽ വായിച്ചു. നല്ല ഭാവനാസമ്പുഷ്ടമായ കഥ, ഏതൊരു സാധാരണക്കാരനായ ആസ്വാദകനെയും പിടിച്ചിരുത്തുന്ന ഗ്രാമീണ ഭംഗി നിറഞ്ഞ ഇതിവൃത്തം. ഒറ്റ ഫ്രെയിമിൽ കഥ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. കഥയുടെ പേര് നിഴലാഴം. പേരിന് അനുസൃതമായ കഥാവിഷ്കാരം. ഇവൾക്ക് ഇത്രയൊക്കെ കഴിവുണ്ടായിരുന്നു. പലപ്പോഴും അവൾ പറഞ്ഞിട്ടുണ്ട്, വിനുവേട്ട, എന്റെ ഈ കഥയൊന്ന് വായിക്കണേ, ഇപ്പോൾ എഴുതിയതാ എന്നും പറഞ്ഞ് ഓരോ കഥ എഴുതി കഴിഞ്ഞും അവൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും അതിൽ താല്പര്യമില്ലാത്ത വിനയൻ ആ കഥകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ഇപ്പോൾ അയാളുടെ മനസ്സ് മാറ്റാൻ ലതിക മാഡം വേണ്ടി വന്നു. മാളവിക ബിരുദാനന്തര ബിരുദധാരിണിയാണ്. മാരേജിന് മുൻപ് ജോലി ചെയ്തിരുന്ന അവൾ മാരേജിന് ശേഷം വിനയന്റെ നിർബന്ധത്തിന് വഴങ്ങി ആ ജോലി രാജിവെച്ചു. ഗൃഹഭരണവുമായി ഒതുങ്ങിക്കൂടി. വീട്ടിലെ പണികളെല്ലാം തീർന്ന് വെറുതെ ഇരിക്കുമ്പോൾ മനസ്സിൽ വരുന്നത് കുത്തിക്കുറിക്കുന്ന പതിവുണ്ട്. അങ്ങനെ കുത്തിക്കുറിച്ച ഒരു കഥയാണ് മാസികയിൽ ഇപ്പോൾ അച്ചടിച്ചു വന്നത്. എങ്ങനെയാണ് മാളുവിന്റെ കഥ അച്ചടിച്ചു വന്നതെന്ന് വിനയൻ ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടിയില്ല. മാളുവിന് അങ്ങനെ പറയത്തക്കതായി സുഹൃത് ബന്ധങ്ങളൊന്നുമില്ല. ഏതൊരു കാര്യത്തിനും വിനയനെ ആശ്രയിക്കുന്നവൾ. പിന്നെ എങ്ങനെ വിനയൻ അറിയാതെ കഥ അച്ചടിച്ചു വന്നത്? അയാൾക്ക് വർക്കിൽ ശ്രദ്ധിക്കാൻ പറ്റാതെയായി. ഹാഫ് ഡേ ലീവ് എഴുതി കൊടുത്ത് വേഗം വീട്ടിലേക്ക് തിരിച്ചു. അപ്രതീക്ഷിതമായി ആ സമയത്ത് വിനയനെ കണ്ട മാളു അമ്പരന്നു. ലോകം ഇടിഞ്ഞു വീണാലും അനാവശ്യമായി ലീവ് എടുക്കാത്ത ആളാണ് വിനുവേട്ടൻ. ഇന്നെന്തു പറ്റി? മാളു എന്ന വിളി കേട്ട് അവൾ വേഗം ഹാളിലേക്ക് ചെന്നു. എന്താ വിനുവേട്ട, ഈ നേരത്ത് എന്തു പറ്റി, സുഖമില്ലേ എന്നവളുടെ ചോദ്യം വകവയ്ക്കാതെ അയാൾ ആ മാസിക അവളുടെ നേരെ നീട്ടി. തുറന്നു വായിക്ക്, നിന്റെ കഥയുണ്ടല്ലോ ഇതിൽ. ഈ കഥ നീ ആർക്കാണ് കൊടുത്തത് പബ്ലിഷ് ചെയ്യാൻ? അവളത് കേട്ടതും അത്ഭുതത്തോടെ ആ മാസിക തുറന്നു നോക്കി. ഒരഞ്ചാറ് പേജ് മറിച്ചതും അവളത് കണ്ടു. ദൈവമേ, തന്റെ കഥ അച്ചടിച്ചു വന്നിരിക്കുന്നു. ഒരുപാട് നാളായുള്ള തന്റെ ആഗ്രഹം സാധിച്ചിരിക്കുന്നു. അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി സന്തോഷക്കണ്ണി. അതൊന്നും ശ്രദ്ധിക്കാതെ വിനയൻ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. മാളുവിന്റെ ഓർമ്മയിൽ ആ ദിവസം ഓടിയെത്തി. അന്ന് സ്കൂളിൽ മകളുടെ പി ടി എ മീറ്റിംഗ് പോയതും തിരിച്ചു വരുമ്പോൾ മകളുടെ ഫ്രണ്ടിന്റെ അമ്മ വീട്ടിൽ വന്നതും അവർ താനെഴുതിയ കഥകൾ കണ്ടതും അതിലിഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് നിഴലാഴം എന്ന കഥ കൊണ്ടുപോയതും എല്ലാം. നിറഞ്ഞൊഴുകിയ കണ്ണുകളാൽ മാളു അന്ന് നടന്നത് വിനയനോട് പറഞ്ഞു. ഭാര്യയുടെ കഴിവിനെ തിരിച്ചറിഞ്ഞ് അവൾക്ക് വേണ്ട വിധത്തിൽ പ്രോത്സാഹനം നൽകാത്തതിലും ഒരുപാട് അവസരങ്ങളും സഹായിക്കാൻ ആ മേഖലയിലുള്ള സൗഹൃദങ്ങളുണ്ടായിട്ടും ഒരിക്കൽ പോലും തന്റെ ഭാര്യയുടെ ഈ കഴിവിനെ അവർക്ക് മുന്നിൽ അവതരിപ്പിച്ചില്ലല്ലോ എന്നതിലും അയാൾക്ക് മനസ്സിൽ വല്ലാത്ത കുറ്റബോധം തോന്നി. കാലം ഓടിമറഞ്ഞു. ഇന്ന് മാളവിക വിനയൻ അറിയപ്പെടുന്നൊരു എഴുത്തുകാരിയാണ്. എഴുത്തുകാരുടെ ഇടയിൽ തന്റേതായ ഒരു സ്ഥാനം നേടിയെടുക്കാൻ അവൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിനയന്റെ അളവറ്റ സ്നേഹവും പ്രോത്സാഹനവും കൊണ്ടു മാത്രമാണ് മാളവികയ്ക്ക് ഈ നേട്ടങ്ങളെല്ലാം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കഥാസരിസാഗരത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ട കഥ സ്മിത മനോജ് എഴുതിയ കുറ്റബോധം. അടുത്തയാഴ്ച മറ്റൊരു കഥയുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: திருவல்ல முத்தூர் ஏட்டுமானூர்.
1: Nearly 10 years of trust, 10 years of excellence. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൌകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്ക രോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: റേഡിയോ മാക്ബാസ് 90.4.

0: സിൻസ് 1924. പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
3: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളുണ്ട്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾഡ് വർഗീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരം അയക്കൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730333 9495730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം നൽകി കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച അവതരണ ഗാനം.

0: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
3: വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3. ചികിത്സയിലുള്ളത് 10 പേർ. പ്രദേശത്ത് തെരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി VD സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി TC സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ നിരവധി അവസരങ്ങൾ മുന്നിലുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജക്കാർത്തയിലെത്തിയ പ്രധാനമന്ത്രി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർമ്മിത ബുദ്ധി അടക്കമുള്ള മേഖലകളിൽ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പേരെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: ഇന്ന് രാവിലെ 11:15 നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. പദ്ധതി പ്രദേശത്തെ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സുരക്ഷാ ജീവനക്കാർ, മേൽനോട്ട ചുമതലയുള്ള ജീവനക്കാർ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. NDRF, ഫയർഫോഴ്സ്, പോലീസ്, ഫോറസ്റ്റ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നത്. കള്ളാടി ആനക്കാംപോയിൽ തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മീനാക്ഷി പാലത്തിലേക്കാണ് മണ്ണിടിച്ചിലുണ്ടായത്. മേപ്പാടി ചുരുൽമല റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണ്ണിടിച്ചിലിൽ മീനാക്ഷി പാലത്തിലേക്ക് പതിച്ച മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പാലത്തിന് ഇരുവശങ്ങളായി കുടുങ്ങിക്കിടന്ന പ്രദേശവാസികളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കഴിഞ്ഞ 2 പ്രദേശത്ത് ശക്തമായ മഴയായിരുന്നു. മഴയുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ പ്രവർത്തികൾ നിർത്തിവെക്കുവാൻ ജില്ലാ ഭരണകൂടം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതിനാൽ നിർമ്മാണ ജോലികൾ നടക്കുന്നുണ്ടായിരുന്നില്ല.
3: ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൌർഭാഗ്യകരമായ സംഭവമാണെന്നും തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം 20 തന്നെ നൽകിയിരുന്നതാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ. എന്നാൽ കരാറുകാർ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വിമർശിച്ചു.
5: മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20 തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷേ അതിന്റെ കരാറുകാര് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവര് പാലിച്ചില്ല. എന്തായാലും വളരെ ദൌർഭാഗ്യകരമായ ദുരന്തമാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക.
3: വയനാട് കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടത് മൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മന്ത്രി TC സിദ്ദിഖ്. മഴക്കാലത്ത് ഇത്തരം മണ്ണ് നീക്കലും സംഭരണവും പൂർണ്ണമായി നിർത്തിവെക്കണമെന്നും അപകട സാധ്യത നേരിടുന്ന കുടുംബങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്നും കർശന നിർദ്ദേശം നൽകിയിരുന്നു. നിർദ്ദേശങ്ങൾ എന്തുകൊണ്ടാണ് നടപ്പാക്കാതിരുന്നതെന്ന് പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പറഞ്ഞു അദ്ദേഹം ദുരന്തബാധിതർക്ക് സർക്കാർ ധനസഹായം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. കോഴിക്കോട് സ്വദേശിയായ എൻ ശേഷാദ്രിനാഥന് നിയമരംഗത്ത് നീണ്ടകാലത്തെ പരിചയസമ്പത്തുണ്ട്. എ ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
3: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. വീടുകളിൽ എത്തുന്ന എന്യൂമറേറ്റർമാരോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് ചലച്ചിത്രതാരം മോഹൻലാൽ അഭ്യർത്ഥിച്ചു.
7: രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ തയ്യാറാക്കുന്നതിനും സെൻസസ് വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 2026 ജൂലൈ 1 മുതൽ 30 വരെ നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടമായ ഹൌസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൌസിംഗ് സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച എന്യൂമറേറ്റർമാർ നമ്മുടെ വീടുകൾ സന്ദർശിക്കുമ്പോൾ എല്ലാവരും പൂർണ്ണവും കൃത്യവുമായ വിവരങ്ങൾ നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
3: ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ ലഹരി പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാനൊപ്പം എന്റെ വിദ്യാലയം പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ വിജയത്തിനായി കൂടുതൽ പിന്തുണ നൽകിയത് സ്ത്രീ സമൂഹമാണെന്നും എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പുലയനാർകോട്ട ആശുപത്രിയിൽ 200 കിടക്കകൾ സജ്ജീകരിച്ചുകൊണ്ട് പനി ബാധിച്ച രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് സിനിമാ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ഇതിന്റെ കരട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും ചർച്ചകൾക്ക് ശേഷം ഉത്തരവ് ഇറങ്ങുമെന്നും അദ്ദേഹം അമ്പലപ്പുഴയിൽ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരള പി എസ് സിയെക്കുറിച്ച് പ്രചരിക്കുന്ന വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ഖേദകരമാണെന്ന് പി എസ് സി പ്രസ്താവനയിൽ അറിയിച്ചു. നിരവധി നിയമന പ്രക്രിയകൾ നടക്കുമ്പോൾ അത്യപൂർവമായി ഉണ്ടാകുന്ന പിശകുകളെ പർവ്വതീകരിക്കുന്ന രീതിയിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും കമ്മീഷൻ അഭ്യർത്ഥിച്ചു. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേൽ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10 ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 104 ഇടിഞ്ഞ് 78,181 നിഫ്റ്റി 32 നഷ്ടത്തിൽ 24,399 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 1,000 താഴ്ന്ന് 1,06,520 ഗ്രാമിന് 13,315 ഇന്നത്തെ വില. നെല്ലിയാമ്പതി ചുരം റോഡിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന എല്ലാവിധ കർശന നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി പാലക്കാട് ജില്ലാ കളക്ടർ. ജില്ലയിൽ മഴയുടെ തീവ്രത ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി. കോതമംഗലം കുട്ടമ്പുഴയിൽ ജനവാസ മേഖലയിലെ കിണറ്റിലകപ്പെട്ട കാട്ടാനയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങളിലൂടെ കരയ്ക്കെത്തിച്ച് വനം വകുപ്പ്. ഇന്ന് പുലർച്ചെയോടെയാണ് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന കൂവപ്പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണത്. ആനയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയവും കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ആത്മനിർഭർ പഞ്ചായത്ത് ഔട്ട്റീച്ച് ശില്പശാല സമാപിച്ചു. കളമശ്ശേരിയിൽ നടന്ന പരിപാടി മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ നൽകുന്ന ഗ്രാന്റുകളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന രീതി മാറണമെന്നും തനതു വരുമാനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. രാവിലെ നടന്ന ചടങ്ങിൽ കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് ഭദ്രദീപം കൊളുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3, ചികിത്സയിലുള്ളത് 10. പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല.

കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ.

0: ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗം ഉണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്, ഉദര കരൽ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 7 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

ഹലോ, നമസ്കാരം. സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റും കഴിഞ്ഞ് 4 മിനിറ്റിലേക്കായി. എല്ലാ പ്രിയപ്പെട്ടവർക്കും സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് സോങ്സ് ഓൺ ഡിമാൻഡിൽ കൂടെ ഉള്ളത് ദീപയാണ്. അപ്പൊ വേഗം തന്നെ ഇഷ്ടമുള്ള പാട്ടിന് വേണ്ടിയിട്ട് വിളിച്ചോളൂ. 0469273033 എന്ന നമ്പറിലേക്ക്, 0469273333. പിന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് ശുഭരാത്രി മെസ്സേജ് അയക്കാം. പിന്നെ പാട്ട് കേട്ട് കൂടെ ഉണ്ടെന്ന് അറിയിക്കാം. അങ്ങനെയൊക്കെയുള്ളതിന് നമുക്ക് വാട്സപ്പ് നമ്പർ ഉണ്ട്. വാട്സപ്പ് മെസ്സേജ് അയക്കുന്ന നമ്പർ 9495730333 9495737333. അപ്പൊ എന്തായാലും സോങ്സ് ഓൺ ഡിമാൻഡിൽ എല്ലാവരും മനസ്സിൽ 100 പാട്ടുകൾ വരും അല്ലേ. പക്ഷെ അത്രയും പാട്ട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ഒരേ ഒരു പാട്ട് നമുക്ക് ഈ ഒരു സമയം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പാട്ടുകളാണ് നമ്മൾ സോങ്സ് ഓൺ ഡിമാൻഡിൽ ചോദിക്കുന്നത്. അങ്ങനെ ഇന്നും നിങ്ങളുടെ മനസ്സിൽ നല്ല നല്ല പാട്ടുകൾ ഉണ്ടെന്ന് എനിക്കറിയാം. അത് കേൾക്കാനായിട്ട് ഞാനും വെയിറ്റിംഗിലാണ്. കാരണം നമ്മൾ പോലും കേട്ട് മറന്ന പാട്ടുകളൊക്കെയാണ് നിങ്ങൾ ചോദിക്കാറുള്ളത്. അപ്പൊ നല്ല നല്ല പാട്ടുകളൊക്കെ പോരട്ടെ. അപ്പോഴേക്കും ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു പാട്ട് കേട്ട് നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പൊ നേരെ നമുക്ക് പാട്ടിലേക്ക് പോവാം.

ഒരു പാട്ട് കേട്ടല്ലേ, നല്ല രസമുള്ള നമുക്ക് രാത്രിയിലൊക്കെ കേൾക്കാൻ പറ്റുന്ന മൂഡിലുള്ള ഒരു സോങ് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, യെസ്, രഘു ചേട്ടാ, ഇന്ന് ഏത് പാട്ട് കേൾക്കണം? ഓക്കെ, ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ഹലോ, ഓക്കെ. അപ്പൊ നമ്മുടെ രഘുചേട്ടനാണ് വിളിച്ചത്. നീ എത്ര ധന്യ എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറുപ്പ് അദ്ദേഹം വരികൾ എഴുതി, ദേവരാജൻ മാസ്റ്റർ സംഗീതം ചെയ്ത്, പി മാധുരി മാധുരിയമ്മ പാടിയിട്ടുള്ള നല്ലൊരു പാട്ടാണ്, നല്ല അർത്ഥമുള്ള ഒരു പാട്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
5: അങ്ങനെ സോങ്സ് ഓൺ ഡിമാൻഡിൽ നല്ല നല്ല പാട്ടുകൾ കേട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ.
6: ഹലോ, നമസ്കാരം ദീപ.
5: നമസ്കാരം.
6: ആനന്ദൻ, തിലാനൂര്.
5: ആനന്ദൻ ചേട്ടാ, ഇന്ന് തിലാനൂർ ഇരുന്ന് ആനന്ദത്തോടെ ഏത് പാട്ട് കേൾക്കണം?
6: ഞാൻ അതിലടക്കം ഒരു കാര്യം കൂടി പറയാം. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഭാര്യ നല്ല ചൂടോടെ ഇലയടയും ചായയും കൂട്ടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു പാട്ടിന് വിളി വന്നത്. അപ്പൊ അതിന്റെ കൂടെ ഒരു പാട്ടും കൂടി കിട്ടിക്കഴിഞ്ഞ സംഭവം ഉഷാറായില്ലേ?
5: അത്രേ ഉള്ളൂ, ഉഷാറായി. നല്ല ചൂട് ചായയും ഇലയടയും പിന്നെ നല്ലൊരു പാട്ടും.
6: പാട്ടും ചുക്കാൻ എന്ന സിനിമയിലെ അന്തിമാനം പൂത്ത പോലെ.

0: നീലാരു
1: നല്ലൊരു പാട്ടില്ല,
0: ആ നല്ല പാട്ടാണ്,
1: നല്ലൊരു പാട്ട്. ശരിക്കും നമ്മളെ സുരേഷ് ദാസേട്ടൻ പാടുകയാണെങ്കിൽ സുരേഷ് ഗോപി ശരിക്കും അതിനകത്ത് പാടി അഭിനയിച്ചത് പോലെ തന്നെ ഉണ്ട്.
0: അതെ അതെ അതെ, അദ്ദേഹം തന്നെ പാടിയതാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും ആ പാട്ട് കേൾക്കുമ്പോ.
1: അതെ അതെ, അങ്ങനെയുള്ള ഒരു പാട്ടാണ്. ഈ ഒരു പാട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ
0: പറഞ്ഞോ.
1: നമ്മുടെ അത്യാവശ്യം ഇടയ്ക്ക് ഒരു ദുബായിൽ നിന്ന് ഒരു ജീവൻ ചേട്ടൻ മെസ്സേജും പാട്ടിനൊക്കെ കേൾക്കാറില്ലേ, അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഈ പാട്ട്.
0: ഓക്കെ, ജീവൻ ചേട്ടന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ ആനന്ദൻ ചേട്ടൻ അങ്ങനെ ചൂട് ചായയും ചൂട് ഇലയുടെയും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടി കേൾക്കണം അല്ലേ. അന്തസ്, അത് നമ്മൾ പറയത്തില്ലേ, മഴ കട്ടൻ ചായ ജോൺസൺ മാഷ് എന്ന് പറയുന്നത് പോലെയാണ്. അപ്പൊ ദാസേട്ടനും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ് ഒ എൻ വി കുറുപ്പ് സെൻ്റെ വരികൾക്ക് എസ് പി വെങ്കടേഷ് അദ്ദേഹമാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. പാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു മെസ്സേജ് ഉണ്ട്. നമ്മുടെ ബാബു ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. വീട് ചെറുതാണെങ്കിലും അതിനുള്ളിൽ സമാധാനം ഉണ്ടെങ്കിൽ അത് കൊട്ടാരത്തേക്കാൾ വലുതാണ്. കയ്യിൽ സമ്പത്തുള്ളവനല്ല, മനസ്സിൽ സമാധാനം ഉള്ളവനാണ് യഥാർത്ഥത്തിൽ സമ്പന്നൻ. മൂന്ന് നേരം വിശപ്പെടുക്കാൻ ഭക്ഷണവും അണിയാൻ നല്ല വസ്ത്രങ്ങളും സ്വസ്ഥമായി ഉറങ്ങാനും കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ സമ്പന്നരാണ്. എത്ര സമ്പാദിച്ചാലും മനസ്സ് നിറയാത്തവർക്ക് ഇതൊന്നും ഒരിക്കലും അനുഭവിക്കാൻ കഴിയില്ല. ബാബുസ് നട്ടാശ്ശേരി. ഓക്കെ ബാബു ചേട്ടാ, എന്തായാലും ശുഭരാത്രി അറിയിക്കുന്നു. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ആഹാ, നല്ലൊരു പാട്ടല്ലേ, നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു പാട്ടാണ് ഇപ്പൊ നമ്മൾ കേട്ട് കഴിഞ്ഞത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
1: നമസ്കാരം.
0: ഷാജു ചേട്ടാ, ഇപ്പൊ സോങ്സ് ഓൺ ഡിമാൻഡ് അല്ലേ, ഏത് പാട്ട് കേൾക്കണം?
1: ഓക്കെ, ഇന്നലെ പിറന്നാളായിരുന്നു അല്ലേ?
0: യെസ്, ഇന്നലെ പിറന്നാളായിരുന്നു.
1: വൈകിപ്പോയി, ആശംസകൾ.
0: താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇന്നലെ ഡേറ്റ് ആയിരുന്നു, ശരിക്കും നാളെയാണ് പിറന്നാള്.
1: നാളെയാണ്.
0: ഓക്കെ, അപ്പൊ അതെ അതെ അതെ. അപ്പൊ എന്തായാലും സന്തോഷം. ഓക്കെ ഓക്കെ ഷാജു ചേട്ടാ, അപ്പൊ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ ബൈ. അപ്പോ ലോട്ടറി ടിക്കറ്റ് എന്ന ചിത്രത്തിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ദാസേട്ടൻ പാടിയ പാട്ട്, ശ്രീകുമാരൻ തമ്പി, ദക്ഷിണമൂർത്തി സ്വാമി കൂട്ടുകെട്ടിലുള്ള പാട്ടാണ് കേട്ടോ. അടുത്ത മെസ്സേജ് നമുക്ക് ശ്രീധരൻ ചേട്ടൻ അയച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ദീപ, എല്ലാം നഷ്ടപ്പെട്ടുവെന്ന നിമിഷത്തിലും ഇനിയും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന ധൈര്യം നിങ്ങളിൽ അവശേഷിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. കാരണം വീണ്ടും തുടങ്ങാൻ കഴിയുന്ന നിങ്ങളുടെ മനസ്സാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതുള്ളിടത്തോളം കാലം ഒരു നഷ്ടവും അവസാനമല്ല. ദീപയ്ക്കും പ്രിയ ശ്രോതാക്കൾക്കും ഒരു ശുഭരാത്രി നേരുന്നു ശ്രീധരൻ. ഓക്കെ ശ്രീധരൻ ചേട്ടാ, ശ്രീധരൻ ചേട്ടനും ശുഭരാത്രി ആശംസിക്കുന്നു. നല്ലൊരു ദിവസമാണ് എന്റെ വായിൽ വരുന്നത് എപ്പോഴും. അപ്പൊ എന്തായാലും നല്ലൊരു ശുഭരാത്രി കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: സമയം 7:28 ആകുമ്പോൾ നല്ല നല്ല പാട്ടുകൾ കൊണ്ട് നമ്മളുടെ സോങ്സ് ഓൺ ഡിമാൻഡ് ഇങ്ങനെ കളർഫുൾ ആയിട്ട് നിൽക്കുകയാണല്ലേ. അപ്പൊ എന്തായാലും നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഓയെ ഓയെ അനിൽകുമാർ ഓയെ. ഏത് പാട്ട് കേൾക്കണം?
2: വിഷ്ണു വന്ന മൂവി ഇല്ല അവിടെ, ശോഭന ആൻഡ് മമ്മൂക്ക.
1: ഓ, അതെന്താ ശോഭന ഇങ്ങനെ? ആ പാട്ട്
2: വേണം.
1: പറഞ്ഞോ.
2: ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ചത് ഞങ്ങളെ റേഡിയോ ബൈപാസിലെ ദീപക്. ഇന്നലെ എനിക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് ഡെഡിക്കേഷൻ നേരിട്ട് പറയാൻ പറഞ്ഞു.
1: താങ്ക് യു അനിലേട്ടാ. ഓക്കെ, ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മുടെ അനിലേട്ടൻ വിഷ്ണു മൂവിയില് ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. ശരിക്കും ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കായിരുന്നു, എത്ര പാട്ടുകളാണല്ലേ നമ്മൾ ഈ 1 മണിക്കൂർ സോങ്സ് ഓൺ ഡിമാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു 10 പാട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ 9 പാട്ടും അല്ലെങ്കിൽ 10 പാട്ടും ദാസേട്ടൻ പാടിയ പാട്ടുകളാണല്ലേ. അത്രത്തോളം ഹിറ്റായിട്ടുള്ള എത്രയോ പാട്ടുകളാണ്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ മാസ്റ്ററാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. അപ്പൊ പാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ മുഹമ്മദിക്ക ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിംഗ് റേഡിയോ മക്ഫാസ്റ്റ്. കാലം പിന്നീടുമ്പോൾ നമുക്ക് പലതും അന്യമാകുന്നു. സ്വന്തമെന്ന് പറയാൻ ഒന്നു മാത്രം, ഒരിക്കലും മറക്കാത്ത നല്ല സൗഹൃദങ്ങൾ. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ. ഓക്കെ മുഹമ്മദിക്ക, ശുഭരാത്രി. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് നമ്മൾ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് വീണ്ടും തിരികെത്തിയിരിക്കുകയാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0469 273 0 333. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ.
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. രണ്ടും ഞാൻ സ്വീകരിച്ചു. ഏത് പാട്ട് വേണം? രാജൻ ചേട്ടൻ മുത്തൂര് എന്ന് കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ എന്ന സിനിമയിലെ ഏത് പാട്ടാ വേണ്ടേ? നാദൃശയാണ് സംഗീതം നൽകിയത്. മിന്നാ മിന്നിക്ക് എന്നുള്ള പാട്ട് വെച്ചേരട്ടെ. ഓക്കെ, പാട്ട് വെച്ചേരാം കേട്ടോ.
1: ഡെഡിക്കേറ്റഡ്
0: പറഞ്ഞോ.
1: ഇന്നലെ അമ്പലപ്പുഴക്കാരിയാ.
0: ആണോ? ആയിക്കോട്ടെ, എന്നാ നമുക്ക് ആ ഒരു പാട്ട് അമ്പലപ്പുഴക്കരിക്ക് വെച്ചു കൊടുക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ രാജൻ ചേട്ടാ, അപ്പൊ എന്തായാലും രാജൻ ചേട്ടൻ ചോദിച്ച പാട്ട് കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ എന്ന ഫിലിമിൽ ശങ്കർ മഹാദേവൻ പാടിയിട്ടുള്ള പാട്ടാണ്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് നാദർശയാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. ഗുഡ് ഈവനിംഗ്, പ്രോഗ്രാം കേൾക്കുന്നു, സൂപ്പർ പാട്ടുകൾ. ശംസുദിനിക്ക മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ ശംസുദിനിക്ക, ഒരു ശുഭരാത്രി അറിയിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ പാട്ടിലേക്ക് പോവാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ.
1: ഹലോ, ഗുഡ് ഈവനിംഗ്.
0: ഗുഡ് ഈവനിംഗ്. എടത്വായിലാണ് സജി ചേട്ടൻ. സജി ചേട്ട പറയൂ, എടത്വക്കാരന് ഇന്ന് ഏത് പാട്ട് വേണം?
1: രേവതിക്കുട്ടി
0: ഒരു പാവക്കുട്ടി. രേവതിക്ക് ഒരു പാവക്കുട്ടി. അതെ അതെ, എന്റെ പിറന്നാള്. ബർത്ത്ഡേ ഡേറ്റ് കഴിഞ്ഞു. നാളെ നാളെ. അതുകൊണ്ടല്ലേ രേവതിക്കുട്ടി എന്ന് പറഞ്ഞത്. രേവതിക്ക് ഒരു പാവക്കുട്ടി
1: ആണോ?
0: അതെ അതെ, എനിക്ക് മനസ്സിലായി.
1: അപ്പൊ
0: ആ പാട്ട് വെച്ചേരാ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സൈ ചേട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും രേവതിക്കൊരു പാവക്കുട്ടി. നാളെ പിറന്നനാൾ ആയതുകൊണ്ട്, രേവതി നാൾ ആയതുകൊണ്ടാണ് സ്പെഷ്യലായിട്ട് സൈ ചേട്ടൻ ആ ഒരു പാട്ട് വെച്ചത്. ചിന്നക്കുട്ടി ചെല്ലക്കുട്ടി തങ്കക്കെട്ടി എന്നുള്ള പാട്ട്, നമ്മുടെ ചിത്ര ചേച്ചിയും കുറെ കോറസും ഒക്കെ ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്. ബിച്ചു തിരുമല ശ്യാം കൂട്ടുകെട്ടിലുള്ള ഒരു നല്ലൊരു സോങ് ആണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. നമ്മുടെ അമ്പിളി ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹൈ റേഡിയോ മാക് ഫാസ്റ്റ്, മോളൂസ് ഗുഡ് ഈവനിംഗ്, ദീപം മോളെ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. മോൾക്കും ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എല്ലാ കൂട്ടുകാർക്കും റേഡിയോ ഫാമിലിക്കും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു സന്ധ്യാവന്ദനം. പിന്നെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് ഒക്കെ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അമ്പിളി ചേച്ചി, തിരിച്ചും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിശ്വാസത്തിന്റെ മികച്ച സേവനങ്ങളുമായി മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിദ്യാഭ്യാസം, വിദേശ പഠനം, ട്രാവൽ വിസ, ഇമിഗ്രേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മെസാക്കോ ക്വാളിറ്റി, ട്രാൻസ്പെറൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ എന്നും മുൻനിരയിൽ വയ്ക്കുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മെസാക്കോ ഗ്ലോബൽ വഴി UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഉൾപ്പെടെ പ്രമുഖ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, സ്റ്റുഡന്റ് വിസ അസിസ്റ്റൻസ്, IELTS, PTE ഗൈഡൻസ്, കരിയർ കൌൺസിലിംഗ് എന്നിവ ലഭ്യമാണ്. യാത്രകൾക്കായി മെറോ ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ റിസർവേഷൻസ്, വിസ അസിസ്റ്റൻസ്, ഹോളിഡേ പ്ലാനിംഗ് തുടങ്ങി സമ്പൂർണ്ണ ട്രാവൽ സേവനങ്ങൾ. മെസാക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ബിൽഡിംഗ് ഡ്രീംസ്, ക്രിയേറ്റിംഗ് ജേർണീസ്.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: അങ്ങനെ നമ്മളിത് ആ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് തിരികെ എത്തിരിക്കുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിട്ടുണ്ട്. പലപ്പോഴും എല്ലാവരും പറയും വിളിച്ചാൽ കിട്ടുന്നില്ല, വിളിച്ചാൽ കിട്ടുന്നില്ല എന്ന്. വിളിച്ചാൽ കിട്ടുന്ന സമയം ഉണ്ടാവും, അപ്പം ആരും വിളിക്കൂല.

0: ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ ഇവിടെ സെലക്ട് ചെയ്തിട്ടപ്പോഴത്തേക്കും ഒരാൾ വിളിക്കുന്നുണ്ട്. പാട്ടൊക്കെ ഉണ്ടോ? ആവോ. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: കാഞ്ഞിരപ്പള്ളി തൃമൂർത്തി സാലിനാണ്.
0: കാഞ്ഞിരപ്പള്ളി തൃമൂർത്തി, അവിടെ എന്തെടുക്കായിരുന്നു ഇത്രയും സമയം?
1: ഞാൻ നോക്കി ആരും വിളിച്ചു കണ്ടില്ല, എന്നാ വിളിച്ചേക്കാന്ന് വിചാരിച്ചു.
0: ശരി, അപ്പൊ എന്തായാലും ആ പാട്ട് എനിക്കറിയില്ല ഉണ്ടോ എന്നുള്ളത്.
1: ഒരു കാര്യം ചെയ്യും, ഇന്ന് ഞാൻ പാട്ടിന് വിളിച്ചത് തന്നെ ദീപ എന്ന ആർജയുടെ പിറന്നാളാണ് നാളെ. അപ്പൊ ആ ദീപയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ആ ദീപത്തോട് ഉപയോഗിക്കുന്ന ഒരു പാട്ട്, ദീപയ്ക്ക് ഇഷ്ടമുള്ളൊരു പാട്ട്
0: അങ്ങോട്ട്. വേണ്ട, ആ ടാസ്ക് ഞാൻ ഏറ്റെടുക്കുന്നില്ല, അതും ഈ സമയത്ത്. അതുകൊണ്ട് ഞാന് വേറെ പാട്ട് ചോദിച്ചു അനില.
1: നല്ലൊരു പാട്ടും കിട്ടും.
0: അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ പറ്റില്ല. ഏത് പാട്ടാ വേണ്ടത്?
1: നീലക്കടമ്പിനാത്തി ദീപം എന്നുള്ളൊരു പാട്ടുണ്ട്.
0: നീലക്കടമ്പിൽ
1: ദീപം,
0: ദീപം കയ്യൽ സന്ധ്യ ദീപം, ആ പാട്ടല്ലേ?
1: ആ പാട്ട്.
0: ഓക്കെ, ആ പാട്ട് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിന് ശേഷം, അതായത് ഈ പാട്ട് ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു പാട്ട് ഇട്ടിട്ടുണ്ട്, ആ പാട്ടിന് ശേഷം ആ പാട്ട് വരും കേട്ടോ.
1: ദീപയ്ക്ക് വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുന്ന, അതോടൊപ്പം തന്നെ നമ്മുടെ സൗഹൃദ വാണിയിലെ എല്ലാ കൂട്ടുകാർക്കും, പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയും കൂടെ ആശംസിക്കുന്നു.
0: ഓക്കെ, ആയിക്കോട്ടെ, അപ്പൊ തിരിച്ചു ഒരു ശുഭരാത്രി. അപ്പൊ താങ്ക് യു. ഓക്കെ, ബൈ. ഓക്കെ, ഈ പാട്ടുകളൊക്കെ നമ്മള്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ വിളിക്കുന്ന സമയത്താണ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്. അപ്പൊ അതാ, ദീപം കയ്യിൽ സന്ധ്യാദീപം എന്നുള്ള പാട്ട് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു പാട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്, ആ പാട്ടിന് ശേഷം അനിലേട്ടൻ ചോദിച്ച പാട്ടിലേക്ക് നമുക്ക് വരാം കേട്ടോ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. നമ്മളിപ്പോ ഒരു റീജ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കോള് കട്ടായിപ്പോയി. ഞാൻ കണക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താന്ന് സംഭവിച്ചെന്നറിയില്ല. എനിക്കത് നെറ്റ്വർക്ക് ഇഷ്യൂ എന്തെങ്കിലും ആയിരിക്കും. രണ്ടാമത്തെ പ്രാവശ്യം മറ്റോ ആണ് വിളിക്കുന്നത്. അപ്പൊ എന്തായാലും വിളിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ വേഗം വിളിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പാട്ട് വെച്ചുതരാം. പാട്ട് ചോദിച്ചത് നമ്മുടെ ജാക്ക് പോട്ട് മൂവിയിലെ നമ്മുടെ താഴ്വാര മൺപൂവ എന്നുള്ള പാട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ദാസേടനും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്, ബിച്ചു തിരുമല ഇളയരാജ അവരുടെ കൂട്ടുകെട്ടിലുള്ള പാട്ടാണ്. നല്ലൊരു പാട്ടാണ്. ഇപ്പൊ പാട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് കുറച്ച് മെസ്സേജ് ഉണ്ട്. ബാബുചേട്ടൻ നാളെ പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന ദീപുമോൾക്ക് ബഹുത്ത് പ്യാർസെ ആശംസകൾ, ആയുഷ്മാൻ ഭവ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ബാബുചേട്ടാ, നന്ദി. അടുത്തത് അനിലേട്ടൻ, വാക്കുകൾ കൊണ്ട് പിണങ്ങിയാലും മനസ്സുകൊണ്ട് പിണങ്ങരുത്, കാരണം നമ്മൾ ഈ ഭൂമിയിലെ വിരുന്നുകാർ മാത്രം. പിന്നെ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ട്. സിറാജ് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഗുഡ് നൈറ്റ് ദീപ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ സിറാജ്, ഞാനൊരു പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വയനാട് ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പം കുഴപ്പമില്ല അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സിറാജ് ഗുഡ് നൈറ്റ്. അടുത്തത് ഗീത ചേച്ചി, ഗുഡ് ഈവനിംഗ് ദീപമോളെ, പാട്ടുകൾ കേട്ട് കൂടെയുണ്ട്, എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. ഓക്കെ ഗീത ചേച്ചി, ശുഭരാത്രി. ഹായ് ദീപമോൾ, ഇന്നലെ വിളിച്ചു കിട്ടിയില്ല, ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ സുബ്രഹ്മണ്യൻ തൃപ്രയാർ. ഓക്കെ സുബ്രഹ്മണ്യൻ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്, പിറന്നാൾ ആശംസകൾ ദീപേ, ശുഭരാത്രി എന്ന് പറഞ്ഞിട്ട് ഗിരീഷേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ താങ്ക് യു ഗിരീഷേട്ടാ, അപ്പൊ ഒരു ശുഭരാത്രി ഞാനും അറിയിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. എന്തായാലും റീജ ചേച്ചി പിന്നെ വിളിച്ചില്ല, അപ്പൊ പാട്ട് കേൾക്കാനായിട്ട് അവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിൽ നിന്നും ടറ്റാ ബൈ ബൈ പറയുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: ഹായ്, ഹലോ, റേഡിയോ മാക്സ്ഫാസ്റ്റ് 90.4 സ്റ്റുഡൻസ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്റ്റുഡൻസ് കോർണറിലൂടെ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് സൈബർ ഭീഷണികളും ആക്രമണവും എന്ന വിഷയത്തെ കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മാക്സ്ഫാസ്റ്റ് കോളേജിലെ BCS സ്റ്റുഡൻസ് ആയ ഷിജൻ മാത്യു ആൻഡ് എബിൻ ഡാനിയൽ ഇടിക്കുള. ഇരുവരെയും നമുക്ക് സ്റ്റുഡൻസ് കോർണറിലേക്ക് സ്വാഗതം ചെയ്യാം.
5: ഹായ്, എന്റെ പേര് ഷിജൻ മാത്യു, BCA തേർഡ് ഇയർ സ്റ്റുഡന്റ് ആണ് മാക്സ്ഫാസ്റ്റിലെ.
6: എന്റെ പേര് എബിൻ, ഞാനും തേർഡ് ഇയർ BCA വിദ്യാർത്ഥിയാണ്. കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റിലാണ് ഞങ്ങൾ പഠിക്കുന്നത്.
5: ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്ന ടോപ്പിക് സൈബർ ത്രെറ്റ്സ് ആൻഡ് അറ്റാക്സ് ആണ്. ഹായ് എബിൻ, ഈയിടെയായിട്ട് സൈബർ ത്രെറ്റ്സിനെ കുറിച്ച് ഒരുപാട് ന്യൂസും കാര്യങ്ങളും കേൾക്കാനിടയായി. അതുമാത്രമല്ല, ഒരു വലിയ കമ്പനിയുടെ ഡേറ്റാ ബ്രീച്ചിനെ കുറിച്ചും കേൾക്കാനിടയായി. ഇതിനെപ്പറ്റി നിനക്കുള്ള അഭിപ്രായം എന്താണ്?
6: വളരെ ശരിയാണ്. ഇപ്പം ഫിഷിംഗ് അഥവാ ഒരു ഇമെയിൽ ലിങ്ക് വഴി നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പ്രൈവസി ഡേറ്റ എല്ലാം ബ്രീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈയിടയ്ക്ക് തന്നെ എനിക്ക് ബാങ്കിംഗ് എന്ന് പറഞ്ഞൊരു മെയിൽ വന്നു. എന്തോ, ഞാൻ ആ ലിങ്ക് തൊട്ടില്ല. അത് സ്പാമിലാണെങ്കിലും അതൊരു ഫിഷിംഗ് ആണെന്ന് സംശയം തോന്നിയതുകൊണ്ടാണ് ഞാൻ തൊടാഞ്ഞത് തന്നെ.
5: അതെ, ഫിഷിംഗ് ആണെന്ന് തോന്നുന്നു. ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള ലിങ്കുകളും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് ഇമെയിൽ അയക്കുകയോ അല്ലെങ്കിൽ ഡേറ്റാസ് ചോർത്താൻ വേണ്ടിയിട്ട് ഇമെയിൽസിൽ ക്ലിക്ക് ചെയ്തിട്ട് അവരെടുക്കുകയോ ചെയ്യുകയാണ് ചെയ്യാറ് പതിവ്.
6: സത്യം, ഇപ്പം പ്രായമുള്ളവരാണ് ഇതിൽ കൂടുതൽ പെട്ടുപോകുന്നത്. കാരണം അവർക്ക് അറിയാതെ അവര് ഞെക്കുന്നു, അവരുടെ അക്കൗണ്ടിലെ കാശ് പോകുന്നു, അവരുടെ പ്രൈവസി ഡേറ്റ. ഇതില് എന്താ പറയാ, ഒരു വലിയൊരു മാഫിയ തന്നെ എന്റെ പുറകിലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഒട്ടും സേഫ് അല്ല. ഇപ്പൊ പലരും ലിങ്ക് കാണുമ്പോഴേ ചുമ്മാ അങ്ങ് തൊടുക, ടെക്സ്റ്റ് മെസ്സേജ് കാണാറില്ലേ, നിങ്ങൾക്ക് 500 രൂപ കിട്ടി, 1000 രൂപ കിട്ടി, നിങ്ങൾ ഈ ലിങ്ക് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് 500 രൂപ കിട്ടുമെന്ന് പറഞ്ഞേക്കും. പോകുന്നത് 50,000, 1,00,000 രൂപയ്ക്കൊക്കെ അടുത്തായിരിക്കും. അപ്പൊ ഇതിപ്പോ ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് തന്നെ മാറിയിരിക്കുകയാണ്.
5: അതേപോലെ തന്നെ അറിയാത്ത ലിങ്കുകളോ കാര്യങ്ങളോ വരികയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന OTP ചോദിച്ചുകൊണ്ട് ആരെങ്കിലും വിളിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഷെയർ ചെയ്യാതിരിക്കുക.
6: നമുക്കിതിനെങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? കൂടുതൽ
5: അറിയാത്ത ലിങ്കുകളും കാര്യങ്ങളും ക്ലിക്ക് ചെയ്യാതിരിക്കുക. നമ്മുടെ പാസ്വേഡും കാര്യങ്ങളും സ്ട്രോങ് ആക്കുക. നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റഡ് ആയിട്ട് വെക്കുക. പബ്ലിക് ആയിട്ടുള്ള വൈഫൈയും കാര്യങ്ങളും യൂസ് ചെയ്യുമ്പോൾ VPN കാര്യങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ ഡീഫേക്ക് ആയിട്ടുള്ള വീഡിയോസും AI വോയിസസും ഒന്നും തിരിച്ചറിയുക.
6: ഇപ്പൊ AI ആണ് കൂടുതൽ വേഴ്സ് ആക്കിക്കൊണ്ടുവരുന്നത്. കാരണം ഇപ്പം ഒരാളുടെ ഫോണിൽ നിന്ന് അയാളുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ വിളിക്കുന്നതായിരിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കും അവര് തന്നെ ആണ്. പക്ഷെ നമ്മള് എന്താ, എതിരുള്ളത് അവരല്ലായിരിക്കും. ഒരു ഫേക്ക് വോയിസോ ഒരു ഡീപ് ഫേക്ക് വീഡിയോയോ. ഇപ്പം ലേഡീസിന്റെ ആണെങ്കിൽ പോലും ഇങ്ങനെ ഫേക്ക് വീഡിയോസ് ഒക്കെ ഇറങ്ങുക, അലിഗേഷൻസ് വരിക. അപ്പം മാക്സിമം നമുക്ക് അലേർട്ട് ആയിട്ട് തന്നെ ഇരിക്കാൻ നോക്കാം. അപ്പം ഒരു ബെസ്റ്റ് ഡിഫൻസ് അതൊരു അവയർനെസ് പോലെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്ക് യു.
4: റേഡിയോ മാക്സ്ഫാസ്റ്റ് 90.4 ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് കോർണർ. ഇന്ന് സ്റ്റുഡൻസ് കോർണറിൽ സൈബർ ഭീഷണികളും ആക്രമണങ്ങളും എന്ന വിഷയത്തെ കുറിച്ച് നമ്മളോട് സംസാരിച്ചത് മാക്സ്ഫാസ്റ്റ് കോളേജിലെ BCS സ്റ്റുഡൻസ് ആയ ഷിജൻ മാത്യു ആൻഡ് എബിൻ ഡാനിയൽ ഇടിക്കുള. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് സ്റ്റുഡൻസ് കോർണറിൽ നിന്നും വിട പറയുന്നു. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: திருவல்ல முத்தூர் ஏற்றுமானூர்
1: நாவில் கொதியூறும் ருச்சிபேதங்களின் விசேஷங்களுமாய் ருச்சிக்கூட்ட
2: റേഡിയോ മാക് ഫാസ്റ്റ് 90.4 രുചിക്കൂട്ടിലേക്ക് എവർക്കും സ്വാഗതം. രുചിക്കൂട്ടൽ കൂടെ ഉള്ളത് ദീപ. നമ്മൾ ഇന്ന് രുചിക്കൂട്ടിലൂടെ പറയാൻ പോകുന്നത് നമ്മളെപ്പോഴും കൂടുതലും രുചിക്കൂട്ടിൽ എനിക്ക് തോന്നുന്നു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഓരോ റെസിപ്പീസ് ആണ് പറയുന്നത്. അതാകുമ്പോൾ നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. ഇന്നും അങ്ങനെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. തിരക്കിട്ട ലൈഫില് ശരീരഭാരം നിയന്ത്രിക്കാൻ നെട്ടോട്ടം ഓടുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും. എന്നാലോ ടേസ്റ്റിൽ വിട്ടുവീഴ്ച ഒട്ടും ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. അപ്പൊ സ്വാദിൽ ഒട്ടും കുറവ് വരാതെ തന്നെ ആരോഗ്യത്തോടെ ഭക്ഷണം ഉണ്ടാക്കുന്നതിനും കഴിക്കുന്നതിനും നിരവധി ഓപ്ഷൻസ് ഉണ്ട്. അരിക്കും ഗോതമ്പിനും പകരമായി ഉപയോഗിക്കാവുന്ന പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ധാന്യമാണ് ഞവര അരി എന്ന് പറയുന്നത്. അതായത് ഇതിലെ നാരുകള്, ആന്റി ഓക്സിഡൻസ് ഇതൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ സമയം നമുക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞവര അരി കൊണ്ട് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വിഭവമാണ് ഇഡ്ലി. ആരോഗ്യകരമായിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഈ ഒരു ഞവര അരി ഉപയോഗിച്ചിട്ടുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നതിനൊപ്പം നല്ലൊരു സമീകൃത ആഹാരം കൂടിയാണ് കേട്ടോ. അപ്പൊ മിതമായ ചേരുവകൾ കൊണ്ട് കൂടിയ അളവിൽ പ്രോട്ടീൻസും ഫൈബറും ഒക്കെ നമ്മുടെ ശരീരത്തിൽ എത്തിക്കാനായിട്ട് ഈ വിഭവം സഹായിക്കും. അപ്പൊ സാധാരണ നമ്മളെപ്പോഴും ഒരേ ഇഡ്ലി ദോശയൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആവും. പിന്നെ നമുക്ക് ഹെൽത്തി ഫുഡ് കഴിക്കുകയും ചെയ്യാം. എപ്പോഴും ഇപ്പൊ ജിമ്മിലൊക്കെ പോയി ശരീരഭാരം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റാത്തവരുണ്ടാവും, അവരുടെ ജോലി കാര്യങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള തിരക്കുകൾ കാരണം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഫുഡിൽ കുറെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പൊ ഈ ഞവര ഇഡ്ലി ഉണ്ടാക്കുന്നതിനുള്ള ചേരുവകൾ ഞാൻ പറഞ്ഞുതരാം. ഞവര അരി 2 കപ്പ്, ഉഴുന്ന് പരിപ്പ് 1/2 കപ്പ്, ഉലുവ 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ആവശ്യത്തിന്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. 2 കപ്പ് ഞവര അരി, 1/2 കപ്പ് ഉഴുന്ന് പരിപ്പ്, 1/2 ടീസ്പൂൺ ഉലുവ, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. അപ്പൊ ആദ്യം നമ്മൾ ഈ ഞവര അരിയും ഉഴുന്നും ഉലുവയും നന്നായിട്ട് കഴുകിയ ശേഷം പ്രത്യേകം പ്രത്യേകം കുതിർക്കാനിടുക. അതായത് ഞവര അരി നമ്മൾ ഒരു പാത്രത്തിലിടുക, ഉഴുന്ന് ഉലുവ ഇത് മൂന്ന് പാത്രത്തിലായിട്ടൊന്ന് കുതിരാനായിട്ട് വെക്കാം. അങ്ങനെ 6 മണിക്കൂർ ഇത് മൂന്നും കുതിർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം നമ്മൾ ഉഴുന്ന് നന്നായിട്ടൊന്ന് അരച്ചു കഴിഞ്ഞിട്ട് ഞവര അരി അല്പം തരിയുള്ള രീതിയിൽ അരയ്ക്കുക. ഒരുപാട് പേസ്റ്റ് ആക്കേണ്ട. ഇനി അരച്ചെടുത്തത് രണ്ടും കൂടി ഒരുമിച്ച് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ തയ്യാറാക്കിയിട്ടുള്ള മാവ് 6 മുതൽ 8 മണിക്കൂർ പുളിക്കുന്നതിനായിട്ട് മാറ്റിവെക്കണം. പുളിച്ചതിന് ശേഷം ഇഡ്ലി തട്ടിൽ നമ്മൾ നോർമലി ഇഡ്ലി ഉണ്ടാക്കുന്ന പോലെ തന്നെ എണ്ണ പുരട്ടി മാവൊഴിച്ചിട്ട് ഒരു 10-12 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം ഞവര അരി വെച്ചിട്ടുള്ള ഇഡ്ലി റെഡിയായി. നമുക്ക് ഇത് തന്നെ ദോശയ്ക്ക് എടുക്കാം. കുറച്ചും കൂടി ഇപ്പൊ സോഫ്റ്റ് ആയിട്ട് അരക്കണമെന്നേ ഉള്ളൂ. പിന്നെ വെള്ളത്തിന്റെ കാര്യത്തിൽ മാത്രം, നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഇഡ്ലിക്ക് അത്രയും കുറച്ചും കൂടി കട്ടി വേണം, ദോശയ്ക്ക് അത്രയും കട്ടി വേണ്ട. അങ്ങനെ നമുക്ക് വെറൈറ്റി ആയിട്ട് ദോശയും ഇഡ്ലിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാവാണ്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് കുറേ സമയം വിശപ്പ് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അമിതവണ്ണം എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കുമ്പോഴാണല്ലോ ഈ അമിതവണ്ണത്തിന്റെ പ്രശ്നമൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാനായിട്ടും ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിലും അവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മികച്ച ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺഡ് റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജിനോൾഡ് വക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിങ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ഹലോ, സ്കിന് നല്ല തിളക്കത്തോടെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അതിനെ പറ്റിയൊരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരട്ടെ. പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ശവയം വിത്ത് മീ ആർ ജെ അപർണ. നമ്മുടെ സ്കിന്നില് പലപ്പോഴും മുഖക്കുരു വന്നു കഴിഞ്ഞാല് അത് പോയി കഴിയുമ്പോ ഏറ്റവും കൂടുതൽ നമുക്കൊരു സങ്കടം തരുന്ന കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ മുഖക്കുരു വന്ന് പോയെടുത്തി ഒരു ചെറിയ കറുത്ത മാർക്കുണ്ടാകും. അത് പലരെയും പല തരത്തിൽ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അപ്പൊ ഇനി ആ ഒരു പ്രശ്നം നിങ്ങളുടെ മനസ്സിൽ വെക്കണ്ട. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അതിനുള്ള ഒരു ട്രിക്കാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ മുഖക്കുരു വന്ന് പോയിട്ടുണ്ടാകുന്ന പാടുകളൊക്കെ മാറ്റി മുഖം ഒന്ന് തിളങ്ങാനായിട്ട് സഹായിക്കുന്ന ഒരു സിമ്പിൾ പാക്ക്. ഇതിന് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. പയറാണ് നമുക്ക് വേണ്ട കേട്ടോ. നല്ല ചെറുപയറാണ് വേണ്ടത്. നമുക്കറിയാം, ചെറുപയർ നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും പണ്ട് മുതലേ സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണല്ലേ. അപ്പൊ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പണ്ട് മുതലേ അത് നമ്മൾ വിശ്വസിച്ചു വരുന്നൊരു കാര്യമാണ്. അപ്പൊ ചെറുപയറാണ് എടുക്കേണ്ടത്. നന്നായിട്ട് കഴുകിയിട്ട് ഇത് തണലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കുക. ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ച് മാറ്റിവെക്കുക. ഇനി നമുക്ക് ആവശ്യാനുസരണം ഈ പൗഡർ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരു വൃത്തിയുള്ള ബൗൾ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പയറ് പൊടി ആഡ് ചെയ്യുക. ഇനി നമ്മൾ അതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത് തൈരാണ് കേട്ടോ. നല്ല കട്ട തൈര് എടുക്കുക. നമ്മുടെ വീട്ടിലേക്ക് ഒറേ വെച്ചുണ്ടാക്കുന്ന തൈരാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ കട്ട തൈരെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടാനും അതുപോലെ ഫേസിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കറുത്ത പാടുകളൊക്കെ മാറാനായിട്ട് വളരെ വേഗം നമ്മളെ സഹായിക്കും. അപ്പൊ അത്രയുള്ളൂ, മുഖക്കുരുവൊക്കെ വന്ന് പോയിട്ടുണ്ടാകുന്ന പാടുകളൊക്കെ മാറാനായിട്ട് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത്. അതും ഒരുപാട് വർഷം മുമ്പ് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ കൊണ്ടു നടന്ന ഒരു പരമ്പരാഗത രീതിയിലുള്ള ഒരു ഫേസ് പാക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ശമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം ശമയത്തിൽ കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടോടെ ഇരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ

0: കൊച്ചി. കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.
1: ശുഭയാത്ര.
0: ഹലോ, നമസ്കാരം. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ശുഭയാത്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർജെ അമൃത കാർത്തിക. പത്തനംതിട്ട ജില്ലയിലെ കേരള വനവികസന കോർപ്പറേഷന്റെ ഒരു പരിസ്ഥിതി ടൂറിസം പദ്ധതിയാണ് ഗവി. നമുക്കറിയാം, ഒരുപാട് പേര് പോയിട്ടുണ്ട്, ഒരുപാട് പേര് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്, പോകാൻ ആഗ്രഹിക്കുന്നവരുമാണ്. അപ്പോൾ ഇന്ന് ഗവി എന്ന ടൂറിസം പദ്ധതിയെ കുറിച്ചാണ് കേട്ടോ ശുഭയാത്രയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഗവി ട്രക്കിംഗ്, വൈൽഡ് ലൈഫ് വാച്ചിംഗ്, ഔട്ട്ഡോർ ക്യാമ്പിംഗ്, രാത്രി സഫാരി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ഗവി വരെയുള്ള ദൂരം 109 km 428 m. യാത്രാസമയം 2 മണിക്കൂറും 5 മിനിറ്റും. വണ്ടിപ്പെരിയാറിൽ നിന്ന് 14 km തെക്ക് പടിഞ്ഞാറ്, കുമളിയിൽ നിന്ന് തേക്കടിയിൽ നിന്നും 28 km റാന്നി റിസോ വനത്തിനുള്ളിലാണ് ഗവി സ്ഥിതി ചെയ്യുന്നത്. റാന്നി താലൂക്കിലെ സീതത്തോട് പഞ്ചായത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഗവി. പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗം കൂടിയാണ് ഈ പ്രദേശം. വണ്ടിപ്പെരിയാറിൽ നിന്നും കാർ മുഖേന ഈ പാതയിൽ സഞ്ചരിക്കാൻ നമുക്ക് കഴിയും. നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഫോറസ്റ്റ് ടെന്റ് ക്യാമ്പിംഗ് അവിടെ ലഭ്യമാണ്. ഗവിയിലേക്കുള്ള ഏറ്റവും ആസ്വാദികരമായ മാർഗം പത്തനംതിട്ടയിൽ നിന്നാണ് കേട്ടോ. വള്ളക്കടവിൽ പോവാൻ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്നും പ്രവേശന പാസുകൾ ലഭിക്കുന്നതുമാണ്. ഒരുപാടൊരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് അവിടെ ഗവി ഒരുക്കിയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു വലിയ ടൂറിസം പദ്ധതി തന്നെയാണ് ഗവി അവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ പോകാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവി നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം കൂടിയായിരിക്കും. അപ്പോൾ ശുഭയാത്രയിൽ ഇന്ന് ഗവി എന്ന ആ ഒരു ടൂറിസം പദ്ധതിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇന്ന് ശുഭയാത്രയിൽ നിന്ന് ഞാൻ ടാറ്റാ ബൈ ബൈ പറയുകയാണ്. കൂടെ ഉണ്ടായിരുന്നത് ആർജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മെക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
3: റേഡിയോ മെഗ്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കരിയർ കോമ്പസിൽ നമ്മളോടൊപ്പം ഉള്ളത് മെഗ്ഫാസ്റ്റ് കോളേജിലെ എംസിഎ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ കൃപ തങ്കച്ചൻ. ഇന്ന് നമ്മളോട് മാഡം സംസാരിക്കുന്ന വിഷയം AI മനുഷ്യന്റെ സുഹൃത്തോ ശത്രുവോ. കേൾക്കാം കരിയർ കോമ്പസിൽ.
4: നമസ്കാരം, എന്റെ പേര് കൃപ തങ്കച്ചൻ. ഞാൻ മെഗ്ഫാസ്റ്റിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം AI മനുഷ്യന്റെ സുഹൃത്തോ ഭീഷണിയോ. ഇന്ന് ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് സിനിമകളിൽ മാത്രം കണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. മൊബൈൽ ഫോൺ നമ്മോട് സംസാരിക്കുന്നു, ഗൂഗിൾ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു, സോഷ്യൽ മീഡിയ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ വീഡിയോകൾ കാണിക്കുന്നു. ഇതെല്ലാം സാധ്യമാകുന്നത് ഒരു സാങ്കേതിക വിദ്യയാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI. എന്നാൽ ഈ AI മനുഷ്യന്റെ ജീവിതം കൂടുതൽ എളുപ്പമാക്കുന്ന ഒരു നല്ല സുഹൃത്താണോ, അല്ലെങ്കിൽ ഭാവിയിൽ മനുഷ്യന് തന്നെ വെല്ലുവിളി ാവുന്ന ഒരു ഭീഷണിയോ, ഇതാണ് ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒരു ലളിതമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. AI എന്നത് എന്താണ്? മനുഷ്യനെ പോലെ ചിന്തിക്കാനും പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്ന കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളെയാണ് AI എന്ന് പറയുന്നത്. സാധാരണ കമ്പ്യൂട്ടറുകൾ നാം നൽകുന്ന നിർദ്ദേശങ്ങൾ മാത്രം അനുസരിക്കുകയും പക്ഷേ AI സിസ്റ്റങ്ങൾ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കും, വിവരങ്ങൾ വിശകലനം ചെയ്യും, ചിലപ്പോൾ മനുഷ്യനെ പോലെ പ്രതികരിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, നിങ്ങൾ മൊബൈലിൽ സംസാരിക്കുമ്പോൾ ഗൂഗിൾ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സിറി നിങ്ങളെ മനസ്സിലാക്കുന്നത് AI ഉപയോഗിച്ചാണ്. യൂട്യൂബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാവുന്ന വീഡിയോകൾ നിർദ്ദേശിക്കുന്നത് AI ആണ്. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ കാണിക്കുന്നത് പോലും AIയുടെ സഹായത്തോടെയാണ്. ഇപ്പോൾ AIയുടെ നല്ല വശങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ആരോഗ്യരംഗത്ത് AI ഒരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ്. ചില രോഗങ്ങൾ മനുഷ്യ ഡോക്ടർമാർ കണ്ടെത്തുന്നതിന് മുമ്പ് AI കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടായി. എക്സ്റേ, സ്കാനിംഗ് തുടങ്ങിയ പരിശോധനകളിൽ രോഗലക്ഷണങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാൻ AI സഹായിക്കുന്നു. ചികിത്സ കൂടുതൽ കൃത്യവും വേഗതയിലുമുള്ളതാകുന്നു. വിദ്യാഭ്യാസ രംഗത്തും AI വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ വിദ്യാർത്ഥിയുടെയും പഠന രീതി മനസ്സിലാക്കി വ്യക്തിഗത പഠന സഹായം നൽകാൻ ഇന്ന് AI സിസ്റ്റങ്ങൾക്ക് കഴിയുന്നു. കുട്ടികൾക്ക് സംശയം ചോദിക്കാം, ഉടൻ മറുപടി ലഭിക്കും. ഗ്രാമപ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്കും മികച്ച പഠന സാധ്യതകൾ ലഭിക്കുന്നു. കൃഷിയിലും AI സഹായകരമാണ്. കാലാവസ്ഥ പ്രവചനം, മണ്ണിന്റെ ഗുണനിലവാരം പരിശോധിക്കൽ, വിളകൾക്ക് രോഗം വരുന്നതിന് മുമ്പേ മുന്നറിയിപ്പ് നൽകൽ, ഇതെല്ലാം ഇന്ന് AI വഴി സാധ്യമാണ്. ഇന്ന് കർഷകരുടെ നഷ്ടം കുറയ്ക്കാൻ സഹായിക്കും. ബാങ്കിംഗ് മേഖലയിൽ AI ഉപയോഗിക്കുന്നത് തട്ടിപ്പുകൾ കണ്ടെത്താനാണ്. സംശയാസ്പദമായ ഇടപാടുകൾ AI വേഗത്തിൽ കണ്ടെത്തുന്നു. അതുപോലെ ട്രാഫിക് നിയന്ത്രണം, ഓൺലൈൻ സേവനങ്ങൾ, വ്യവസായ മേഖല, വിമാനയാത്ര, എല്ലായിടത്തും AI വലിയ സഹായമാണ്. കോവിഡ് കാലത്തുപോലും AI വളരെ സഹായകമായി. രോഗവ്യാപനം പഠിക്കാനും മരുന്ന് ഗവേഷണത്തിനും വിവരശേഖരണത്തിനും AI ഉപയോഗിച്ചിരുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ AI മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃത്ത് തന്നെയാണെന്ന് തോന്നും. പക്ഷേ എല്ലാ സാങ്കേതിക വിദ്യയ്ക്കും പോലെ AIക്കും ചില അപകടങ്ങളും ഉണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്ന കാര്യം തൊഴിലില്ലായ്മ. ഒരു കാലത്ത് മനുഷ്യർ ചെയ്തിരുന്ന പല ജോലികളും ഇന്ന് മെഷീനുകൾ ചെയ്യുന്നു. ബാങ്കുകളിൽ, ഫാക്ടറികളിൽ, ഓഫീസുകളിൽ, കടകളിൽ ഓട്ടോമേഷൻ വർദ്ധിക്കുകയാണ്. ഇതോടെ ചില ജോലികൾ ഇല്ലാതാകുമോ എന്ന ആശങ്ക സ്വാഭാവികമാണ്. എന്നാൽ മറ്റൊരു വശം കൂടിയുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകൾ പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കും. സൃഷ്ടിക്കുന്നു. AI വിദഗ്ധർ, ഡാറ്റ അനലിസ്റ്റുകൾ, സൈബർ സുരക്ഷാ വിദഗ്ധർ എന്നിവർക്കുള്ള അവ്യക്തത ഇന്ന് വളരുകയാണ്. അതിനാൽ ജോലി ഇല്ലാതാകുന്നതല്ല, ജോലിയുടെ സ്വഭാവം മാറുന്നതാണ് എന്ന് പറയാം. AI കുറിച്ച് പറയുമ്പോൾ സ്വകാര്യതയുടെ പ്രശ്നവും വളരെ പ്രധാനമാണ്. ഇന്ന് നമ്മുടെ മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ, ഓൺലൈൻ ഇടപാടുകൾ എല്ലാം ഡാറ്റയായി ശേഖരിക്കപ്പെടുന്നു. നമ്മൾ എന്താണ് ഇഷ്ടപ്പെടുന്നത്, എവിടേക്കാണ് പോകുന്നത്, എന്താണ് വാങ്ങുന്നത്, ഇതെല്ലാം AI പഠിപ്പിക്കുന്നു. ഈ വിവരങ്ങൾ തെറ്റായി ഉപയോഗിക്കപ്പെട്ടാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന മറ്റൊരു വാക്കാണ് ഡീപ് ഫേക്ക്. AI ഉപയോഗിച്ച് ഒരാളുടെ മുഖവും ശബ്ദവും കൃത്രിമമായി സൃഷ്ടിക്കാം. ആരെങ്കിലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതായി വീഡിയോ ഉണ്ടാക്കാം. ഇത് സമൂഹത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും കാരണമാകാം. അതേപോലെ AIയെ അമിതമായി ആശ്രയിക്കുന്നത് മനുഷ്യരുടെ ചിന്താശേഷിയെ പോലും ബാധിക്കാമെന്ന് ചിലർ പറയുന്നു. ചെറിയ കാര്യങ്ങൾ പോലും AIയോട് ചോദിച്ചു ചെയ്യുമ്പോൾ മനുഷ്യരുടെ സൃഷ്ടിപരമായ ചിന്ത കുറയുമോ എന്ന ആശങ്കയുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. AI ഒരു ഉപകരണം മാത്രമാണ്. അതിനെ നല്ലതിനും ഉപയോഗിക്കാം, തെറ്റായ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. ഒരു വൈദ്യുതി ഉദാഹരണമായി എടുക്കാം. വൈദ്യുതി ഉപയോഗിച്ച് ആശുപത്രി പ്രവർത്തിപ്പിക്കാം, അതേ വൈദ്യുതി അപകടത്തിലും കാരണമാകാം. അതിനാൽ പ്രശ്നം സാങ്കേതിക വിദ്യയല്ല, അത് ഉപയോഗിക്കുന്ന മനുഷ്യരിലാണ്. AI മനുഷ്യനെ പൂർണ്ണമായി മാറ്റി സ്ഥാപിക്കുമോ എന്ന ചോദ്യവും ഇന്ന് പലരും ചോദിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, മനുഷ്യന്റെ വികാരങ്ങളും മാനവികതയും കരുണയും സൃഷ്ടിപരമായ ചിന്തയും AIക്ക് പൂർണ്ണമായി പകരം വയ്ക്കാൻ കഴിയില്ല. AIക്ക് വിവരങ്ങൾ ഉണ്ടാകാം, പക്ഷേ മനുഷ്യർക്കുള്ള മനസ്സ് അതിനില്ല. അതുകൊണ്ട് AIയെ പേടിക്കേണ്ടതില്ല, പകരം അതിനെ മനസ്സിലാക്കുകയും ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുകയും വേണം. സ്കൂളുകളിലും കോളേജുകളിലും AIയെ കുറിച്ചുള്ള അറിവും നൽകണം. AI ഉപയോഗിക്കുന്നതിനുള്ള നിയമങ്ങളും നൈതിക മാനദണ്ഡങ്ങളും ശക്തമാക്കണം. ഭാവിയിൽ AI നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൂടുതൽ സ്വാധീനം ചെലുത്തും. ഡോക്ടർമാർക്കും അധ്യാപകർക്കും എഞ്ചിനീയർമാർക്കും വിദ്യാർത്ഥികൾക്കും സാധാരണ ജനങ്ങൾക്കും എല്ലാവർക്കും AIയെ കുറിച്ച് അടിസ്ഥാന അറിവ് ആവശ്യമായ കാലമാണിത്. അവസാനമായ ഒരു കാര്യം, AI മനുഷ്യന്റെ ശത്രുവല്ല, പക്ഷേ മനുഷ്യൻ നിയന്ത്രണം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അത് ഭീഷണിയായേക്കാം. അറിവോടെയും ഉത്തരവാദിത്വത്തോടെയും AI ഉപയോഗിച്ചാൽ അത് മനുഷ്യന്റെ ഏറ്റവും വലിയ കൂട്ടാളിയായി മാറും. മനുഷ്യന്റെ ബുദ്ധിയും മാനവികതയും കൈകോർക്കുമ്പോൾ AI ഭാവിയെ മനോഹരമാക്കും. മാക്ഫസ്റ്റ് കോളേജിൽ ആരംഭിച്ചിരിക്കുന്ന BCA ഓണേഴ്സും MCA പ്രോഗ്രാമുകളും ഇന്നത്തെ സാങ്കേതിക ലോകത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡേറ്റ സയൻസ് തുടങ്ങിയ ആധുനിക വിഷയങ്ങൾ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് ഭാവിയിൽ തൊഴിൽ മേഖലകളിൽ കൂടുതൽ സാധ്യതകൾ നേടാൻ സഹായകരമാകും. സാങ്കേതിക വിദ്യകളെ മനസ്സിലാക്കി പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് പഠന രീതി ക്രമീകരിച്ചിരിക്കുന്നത്. അതിലൂടെ വിദ്യാർത്ഥികൾക്ക് ഭാവിയിലെ AI അധിഷ്ഠിത ലോകത്തെ ആത്മവിശ്വാസത്തോടുകൂടി നേരിടാൻ കഴിയും. നമസ്കാരം.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരിയർ കോമ്പസ്. കരിയർ കോമ്പസിൽ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് മാക്ഫസ്റ്റ് കോളേജിലെ MCA ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ കൃപ തങ്കച്ചൻ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.
5: ഇളയനിലാ പൊഴിയുന്നതേ

0: ಹೃದಯ ಪುಷ್ಪಮೇ.
1: ಆಹಾ, എന്താ പാട്ട്!
0: ഹൃദയ
1: പ്രണയ നായകന്റെ മുഖം, പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദവും, പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവാ!

0: എന്താ ആ പാട്ട്? മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.

ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: ரேடியோ மேக்வாஸ் 90.4 டைம் சென்ட்
1: 10 o'clock. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
5: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: Yes. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
4: നല്ല മഴ, മഴ കട്ടൻ ചായ ജോൺസൺമാഷ്.
5: മഴയും കട്ടൻ ചായയും ഓക്കെ, പക്ഷേ ജോൺസൺമാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്.
4: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്.
6: ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ 8 വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. ഒൺലി ഓൺ റേഡിയോ മേക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

നമസ്കാരം. മധുര ഗീതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്നും നമ്മളേറെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഗാനങ്ങളിലൂടെയാണ് പോകുന്നത്. ബിച്ചു തിരുമല എന്ന പേര് മലയാള ഗാനലോകത്തിൽ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മയാണ്. അദ്ദേഹത്തിന്റെ വരികൾ പ്രണയവും വിരഹവും ജീവിതവും പ്രകൃതിയും മനുഷ്യഭാവങ്ങളും അത്ര മനോഹരമായി പകർത്തിയിരുന്നു. ബിച്ചു തിരുമലയുടെ ഗാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ലാളിത്യമാണ്. കേൾക്കുന്നവർക്ക് പാട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതില്ല, അത് നേരെ മനസ്സിലേക്കെത്തും. സങ്കീർണമായ കവിതകളല്ല, ജീവിതത്തിൽ നമുക്ക് തോന്നുന്ന വികാരങ്ങളെയാണ് അദ്ദേഹം ലളിതമായ വാക്കുകളിലൂടെ പറഞ്ഞത്. ഇന്ന് മധുരഗീതങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ കുറച്ച് ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം.

കെ ജി യേശുദാസ് ദാസേട്ടൻ, അദ്ദേഹം ആലപിച്ച നിരവധി എവർഗ്രീൻ ഗാനങ്ങൾക്ക് പിന്നിൽ ബിച്ചു തിരുമലയുടെ വരികളുണ്ടായിരുന്നു. ദാസേട്ടന്റെ ശബ്ദവും ബിച്ചുവിന്റെ വരികളും ചേർന്നപ്പോൾ പാട്ടുകൾക്ക് ഒരാത്മീയ ഭംഗി ലഭിച്ചു. പ്രണയഗാനങ്ങളായാലും ഇനി ദുഃഖഗാനങ്ങളായാലും ആ കൂട്ടുകെട്ട് മലയാളികളുടെ മനസ്സിൽ സ്ഥിരമായി പതിഞ്ഞു.

മലയാള സിനിമാ സംഗീതത്തിന്റെ ഗോൾഡൻ ടൈം എന്ന് പലരും വിളിക്കുന്ന 80-90 കാലഘട്ടത്തിൽ ബിച്ചു തിരുമലയുടെ സാന്നിധ്യം അതീവ ശക്തമായിരുന്നു. കാസറ്റുകളിലും റേഡിയോയിലും വീടുകളിലും മുഴങ്ങിയിരുന്ന അനേകം ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ വരികളായി ജീവിച്ചു. ഒരു ജനറേഷന്റെ പ്രണയത്തിനും ഓർമ്മകൾക്കും സൗണ്ട് ട്രാക്കായിരുന്നു ആ ഗാനങ്ങൾ.

സ്തോത്രഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർജി അമൃത കാർത്തിക. ബിച്ചു തിരുമലയുടെ പ്രണയഗാനങ്ങൾ ഒരിക്കലും അതിരുകടന്നതായിരുന്നില്ല. അവയിൽ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടായിരുന്നു, ഒരു നാണം, ഒരു കാത്തിരിപ്പ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ലവ് സോങ്സ് ഇന്നും കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ശാന്തത നിറയുന്നത്.

ജോൺസൺ മാസ്റ്റർ, ശ്യാം, രവീന്ദ്രൻ മാസ്റ്റർ പോലുള്ള സംഗീത സംവിധായകരോടൊപ്പം ബിച്ചു തിരുമല ചേർന്നപ്പോൾ മലയാളത്തിന് നിരവധി ക്ലാസിക് ഗാനങ്ങളാണ് ലഭിച്ചത്. മെലഡിയുടെ ഭംഗി വാക്കുകളിലൂടെ കൂടുതൽ ഉയർത്താൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. കേൾക്കാം അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള

മഴ, കാറ്റ്, നദി, ചന്ദ്രൻ, പൂക്കൾ. പ്രകൃതിയെ അത്ര മനോഹരമായി ഗാനങ്ങളിൽ ഉപയോഗിച്ച ഒരു ഗാനരചയിതാവിൽ ഒരാളാണ് ബിച്ചു തിരുമല. അതിനാലാവാം അദ്ദേഹത്തിന്റെ പല ഗാനങ്ങളും കേൾക്കുമ്പോൾ ഒരു മഴസന്ധ്യയുടെ ഫീൽ നമുക്ക് ലഭിക്കുന്നത്. വരികൾ വെറും റൈമായിട്ട് നമുക്ക് തോന്നില്ല, വിഷ്വൽസായിട്ട് നമുക്ക് തോന്നും.

അദ്ദേഹത്തിന്റെ പല ഗാനങ്ങളും സിനിമയിൽ നിന്നും മാറി അവ കടന്ന് മനുഷ്യരുടെ വ്യക്തിജീവിതത്തിന്റെ ഭാഗമായി മാറും. വിരഹത്തിൽ, ഏകാന്തതയിൽ, സന്തോഷത്തിൽ ആളുകൾ സ്വന്തം ജീവിതം അദ്ദേഹത്തിന്റെ വരികളിൽ കണ്ടെടുത്തു. അതുകൊണ്ടാണ് ആ ഗാനങ്ങൾ സിനിമ അവസാനിച്ചിട്ടും ജീവിച്ചു നിൽക്കുന്നത്.

കാലം മാറിയെങ്കിലും റേഡിയോയിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്ന പഴയ ഗാനങ്ങളിൽ പലതും വിച്ചു തിരുമലയുടേതാണ്. കാരണം നൊസ്റ്റാൾജിക്ക് ഒരു ശബ്ദമുണ്ടെങ്കിൽ അതിൽ അദ്ദേഹത്തിന്റെ വരികൾക്കും വലിയ പങ്കാണ്. പുതിയ തലമുറ പോലും റീൽസിലൂടെയും പ്ലേലിസ്റ്റിലൂടെയും ആ ഗാനങ്ങളെ വീണ്ടും വീണ്ടും കണ്ടെത്തുന്നത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും.

ആർജി അമൃത കാർത്തികയോടൊപ്പം ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതങ്ങൾ. അദ്ദേഹത്തിന്റെ ഗാനങ്ങളിൽ മലയാള ഭാഷയുടെ ഭംഗി നിറഞ്ഞു നിന്നിരുന്നു. അധികം അലങ്കാരമില്ലാതെ പോലും മലയാളം എത്ര മനോഹരമായി കേൾക്കാമെന്ന് അദ്ദേഹം തെളിയിച്ചു. അതുകൊണ്ടാണ് ബിച്ചു തിരുമലയുടെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഭാഷയോടുള്ള ഒരു സ്നേഹം പോലും നമുക്ക് വളരെയധികം തോന്നുന്നത്.

ഒരു ഗാനരചയിതാവിന്റെ ഏറ്റവും വലിയ വിജയം എന്താണെന്നറിയാം. അദ്ദേഹം ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ വരികൾ മനുഷ്യരുടെ ജീവിതത്തിൽ തുടർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ബിജു തിരുമലയുടെ ഗാനങ്ങൾ ഇന്നും വീടുകളിലും യാത്രകളിലും റേഡിയോയിലും ഹൃദയങ്ങളിലും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ലിറിസിസ്റ്റല്ല, മലയാളികളുടെ ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയാൻ സാധിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ ഈ ഗാനങ്ങളൊക്കെയും നിങ്ങൾക്കായി സമ്മാനിച്ചുകൊണ്ട് മധുരഗീതങ്ങളിൽ നിന്നും വിട പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.